0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇതോടെ സമാപിക്കുന്നു. പാരായണം നിർവഹിച്ചത് വാദി അൽ യമാനി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.

0: ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ ഹൃദിസ്ഥമാക്കലും സവിശേഷ മൂല്യങ്ങളും. ഖുർആൻ പിന്തുണയും പ്രത്യാശയും. പീസ് റേഡിയോ ഹിഫ്ദുൽ ഖുർആൻ പ്രക്ഷേപണം എല്ലാ ദിവസവും രാവിലെ 6:40. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 30 മുതൽ 42 കൂടിയ വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചു കഴിഞ്ഞത്. പാരായണം ഖാരി ഷെയ്ഖ് സാലിഹ് അത്തവാല.
1: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ജൂലൈ 15 ബുധൻ, ഹിജറ വർഷം 1448, മുഹറം 29. നിശ്ചയമായും ഈ ഖുർആൻ ഏറ്റവും നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നു. സൂറ ഇസ്റ വചനം 9. ഈ ദിവ്യ സന്ദേശം കേൾക്കാനും പഠിക്കാനും ജീവിതത്തിലേക്ക് പകർത്താനും നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. ലോകപ്രശസ്ത കാരുകളുടെ ഹൃദ്യമായ പാരായണങ്ങളും തജ്വീദ് പഠനങ്ങളും ഖുർആൻ അർത്ഥവും വിശദീകരണങ്ങളുമായി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പീസ് ഖുർആൻ റേഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സൂറ അൽ ബക്കറ 260 മുതൽ 285 വരെയും സൂറ ആൽ ഇമ്രാൻ 1 മുതൽ 90 വരെയും വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദൽ റയാൻ.
2: أعوذ بالله من الشيطان الرجيم.

മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറ അൽ ബഖറ 260 മുതൽ 285 വരെയും സൂറ അൽ ഉംറാൻ 1 മുതൽ 90 കൂടിയ വചനങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയാൻ.

0: ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് നിയമങ്ങളുണ്ട്. അത് പഠിച്ച് മനസ്സിലാക്കി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് വേണ്ടി പാരായണ പഠനം സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയുള്ള ആയത്തും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ നാം പഠിക്കാൻ പോകുന്നത്. അവതരിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബുറൂജ് നമ്മൾ ഏകദേശം പകുതി ഭാഗമാണ് നോക്കിയത്. ഇനി അതിൻ്റെ ബാക്കി 10-ാമത്തെ ആയത്ത് വരെ നോക്കിയത്. 11-ാമത്തെ ആയത്ത് മുതലുള്ളത് ഇനി പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ലഹും ജന്നാതുൻ തജ്രീ മിൻ തഹ്തിഹൽ അൻ

0: ഈദ് ബൽ ഹുവ
1: ബൽ ഹുവ ഖുർആൻ
0: ശരിക്ക്
1: ബൽ ഹുവ ഖുർആനു മജീദ്
0: ഫീ ലൗഹിൻ മഹ്ഫൂദ്
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഒന്നുകൂടി
1: ഫീ ലൗഹിൻ മഹ്ഫൂദ്
0: ഇനി സൂറത്തുൽ ഇൻഷിഖാഖ് ആണ്. അത് 25 ആയത്തുകളുണ്ട്. നോക്കാം. ഇത് സമാഉ സമാഉ മദ് മുത്തസിൽ, പിന്നെ ഇൻഷഖ് നൂനുസാക്കിനു ശേഷം ഷീനാണ്. ഇഖ്ഫാ നന്നായിട്ട് ഉന്നത്തോടു കൂടി. വഅദിനത് ലിറബ്ബിഹ വഹഖത് ഇദൽ അർളു മുദ്ദത് ഖത് മാ ഫീഹ വതഖല്ലത് വഅദിനത് ലിറബ്ബിഹ വഹഖത് യാ അയ്യുഹൽ ഇൻസാൻ ഇൻസാന നൂനുസാക്കിനു ശേഷം സീൻ ഇഖ്ഫാ ഇന്നക കാദിഹുൻ ഇല കാദിഹുൻ തൻവീന് ശേഷം ഹംസയാണ്. കാദിഹുൻ ഇല കദ്ഹം ഫമുല കദ്ഹം ഫ തൻവീന് ശേഷം ഫ ആണ്. ഫമുലാഖീ അമ്മ മൻ ഊതിയ മുൻസാക്കിന് ശേഷം ഹംസ ഇൽഹാറാണ്. ഒട്ടും ഉന്നത്തില്ലാതെ ഉച്ചരിക്കുക. കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറ തൻവീന് ശേഷം യാ മണിക്കുക. നന്നായിട്ട് ഉന്നത്തോടു കൂടി യാ ഇരട്ടിപ്പിച്ചുകൊണ്ട്. വയാഖലിബു ഇഖ്ഫ ആണ്. നൂൻസാക്കിന് ശേഷം ഖാഫ്. പിന്നെ ഇലാ അഹ്ലിഹി മദ് മുഫസിൽ മസ്റൂറ അമ്മാമൻ ഊതിയ നൂൻസാക്കിന് ശേഷം ഹംസ ഇൽഹാർ ആണ്. ഒട്ടും ഉന്നത്തില്ലാതെ. വറാഅ മദ് മുത്തസിൽ നിർബന്ധമായും നീട്ടണം. ഫസൗഫ യദഉ സുബൂറ ويصلى سعيرا انه كان في اهله في اهله مد منفصل انه ظن ان لن يحور الا نون ساكنه لامانه تنوين ادغام بلا غنى بن لن يا ادغام بغنى بلا انه بلا ان ربه بلا ان مد منفصل به بصيرا فلا اقسم مد منفصل نيتغا بالشفق والليل وما وسق والقمر اذا اتسق لتركبن طبقا عن طبقا تنوين ششم عيني لهران عن طبق اود اخفاء نلو منيكنم فما لهم لا يؤمنون واذا قرئ القران لا يسجدون سجودنده سجود التلاوه നമ്മൾ മുൻപ് സൂചിപ്പിച്ചല്ലോ. യാതോടുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മാതൃക കാണിച്ചിട്ടുണ്ട്. ബലില്ലദീന കഫറു യുകദ്ദിബൂൻ അല്ലാഹു അഅലമു ബിമാ യുഊൻ ഫബശ്ശിർഹും അശ്ശിർഹും ബി മീം സാക്കിനാണ്. അതിന് ശേഷം ബാ ആണ്. അപ്പോൾ ഒന്ന് ഉന്നത്തോടു കൂടി ഓതുക. അദാബിൻ അലീം തൻവിന് ശേഷം ഹംസ ഇൽഹാർ. ഒട്ടും ഉന്നത്ത് ഇല്ലാതെ ഉച്ചരിക്കുക. ബി അദാബിൻ وبشرهم بعذاب أليم بنا إلا الذين آمنوا وعملوا الصالحات لهم أجر أجر تنوين بنا غاءنا إظهار غير ممنون لهم أجر غير ممنون طريعنا أدلان يمنغل إن شاء الله أدتا أبسوري لمك إذا بارعنا مجيد نوكام الله أني قريحكم راقتي وآخر دعوانا أن الحمد لله رب العالمين.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ ബുറൂജിലെ 11 മുതൽ 22 വരെയും സൂറത്തുൽ ഇൻഷിക്കാക്കുമാണ് ഇന്നത്തെ പാരായണ പഠനത്തിൽ. തജ്വീദനുസരിച്ച് അതിൻ്റെ പാരായണ നിയമത്തോടുകൂടി പാരായണം ചെയ്യാം നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഒമർ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ അന്നിസയിലെ 141 മുതൽ 144 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം അഷ് ഖലീഫ അത്തുനേച്ചി.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുപഥങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
1: അധ്യായം 82, സൂറത്തുൽ ഇൻഫിത്താർ, പൊട്ടിക്കീറൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
1: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
3: വചനം 1.
1: ഇദസ്സമാഉ, ആകാശമാകുമ്പോൾ. ഇൻഫതറത്, അത് പൊട്ടിപ്പിളരുമ്പോൾ.
2: ഇദസ്സമാഉ ഫതറത്,
1: ആകാശം പൊട്ടിപ്പിളരുമ്പോൾ.
3: വചനം 2.
1: വഇദൽ കവാകിബു, നക്ഷത്രങ്ങളാകുമ്പോൾ. ഇൻതസറത്, അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ. നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ.
3: വചനം 3.
1: വഇദൽ ബിഹാറു, സമുദ്രങ്ങളാകുമ്പോൾ. ഫുജ്ജിറത്, അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ.
2: വഇദൽ ബിഹാറു ഫുജ്ജിറത്,
1: സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 4.
1: വഇദൽ ഖുബൂറു, ഖബറുകളാകുമ്പോൾ. ബുഅ്തിറത്, അവ മറിച്ചിടപ്പെടുമ്പോൾ.
2: വഇദൽ ഖുബൂറു ബുഅ്തിറത്,
1: ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ.
3: വചനം 5.
1: അലിമത്, അറിയുന്നതാണ്. നഫ്സുൻ, ഓരോ ആത്മാവും. മാ ഖദ്ദമത്, അത് മുന്തിച്ചത് അഥവാ മുൻ ചെയ്തു വെച്ചത്. വ അഖറത്, അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തു.
2: അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖറത്,
1: അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നേക്കു വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്.
0: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ 3 വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. 4 വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മരണപ്പെട്ടു കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് 2 ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ 14 വചനത്തിലെ അതേ ആശയം തന്നെയാണ് 5 വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്, മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖറത്ത്, പിന്നോട്ടു വച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്ന് സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖറത്ത്, പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തവും മാ ഖദ്ദമു വ ആസാറഹും, അവർ മുൻ ചെയ്തു വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ.
3: വചനം 6.
1: യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ. മാ ഗറക, നിന്നെ വഞ്ചിച്ചതെന്താണ്. ബി റബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ച്. അൽ കരീം, മാന്യനായ, ഉദാരനായ.
2: യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബി റബ്ബികൽ കരീം.
1: ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം.
3: വചനം 7.
1: അല്ലദി, യാതൊരുവൻ. ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു. ഫസവ്വാക, എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി. ഫഅദലക, എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി.
2: അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക,
1: അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ.
3: വചനം 8.
1: ഫി അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിൽ. മാ ശാഅ, അവനുദ്ദേശിച്ച റക്കബക്ക നിന്നെ അവൻ സംഘടിപ്പിച്ചു കൂട്ടിച്ചേർത്തു.
2: ഫീ അയ്യി സൂറത്തിൻ മാ ശാ റക്കബക,
1: അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു.
0: മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി. നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി. ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ, അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു. അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു. ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു. മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ.
3: വചനം 9.
1: കല്ല, അങ്ങനെ വേണ്ട. ബൽ, പക്ഷേ. തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കുന്നു. ബിദ്ദീൻ, പ്രതിഫല നടപടിയെ, മതത്തെ. അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു.
3: വചനം 10.
1: വഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും. ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ.
2: وَإِنَّ عَلَيْكُمْ لَحَافِظِينَ,
1: നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ടുതാനും.
3: വചനം 11.
1: കിറാമൻ, അതായത് ചില മാന്യന്മാർ. കാതിബീൻ, എഴുതുന്നവരായ.
2: കിറാമൻ കാതിബീൻ,
1: അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ.
3: വചനം 12.
1: യഅലമൂൻ, അവർ അറിയുന്നു. മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത്.
2: യഅലമൂന മാ തഫ്അലൂൻ,
1: നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നു.
0: നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെ പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അള്ളാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യ തീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും.
3: വചനം 13.
1: ഇന്നൽ അബ്റാർ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും. നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
3: വചനം 14.
1: വഇന്നൽ ഫുജ്ജാർ, തോന്നിയ വാസികളാകട്ടെ, ദുർജനങ്ങൾ. ലഫി ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും.
2: വഇന്നൽ ഫുജ്ജാർ ലഫി ജഹീം,
1: ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും.
3: വചനം പതിനഞ്ച്.
1: യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം.
2: യസ്ലൗനഹ യൗമദ്ദീൻ,
1: പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്.
3: വചനം പതിനാറ്.
1: വമാഹും, അവരല്ല ദാനം. അൻഹ, അതു വിട്ട്, അതിൽ നിന്ന്. ബിഗോഇബീൻ, മറഞ്ഞു പോകുന്നവർ.
2: വമാഹും അൻഹ ബിഗോഇബീൻ,
1: അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല.
3: വചനം പതിനേഴ്.
1: വമ അദറാക, നിനക്ക് അറിവു തന്നതെന്ത്? മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്.
2: വമ അദറാക മായോമുദ്ദീൻ,
1: പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം.
3: വചനം പതിനെട്ട്.
1: സുമ്മ, പിന്നെയും. മാ അദറാക, നിനക്കു അറിവു തന്നതെന്ത്? മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്. പിന്നെയും അഥവാ വീണ്ടും, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം.
3: വചനം പത്തൊമ്പത്.
1: യൗമലാ തംലിക്കു, അധീനമാക്കാത്ത ദിവസം, ഉടമയാക്കാത്ത, സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ, ഒരാളും. ലിനഫ്സിൻ, ഒരാൾക്കും. ഷെയ്ൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. വൽ അമ്രു, കാര്യം, അധികാരം. യൗമ ഇദിൻ, ആ ദിവസം. ലില്ലാഹ്, അള്ളാഹുവിനായിരിക്കും.

0: അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അള്ളാഹുവിനായിരിക്കും.
1: പ്രസ്തുത ദിനത്തിന്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് 17-18 വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അള്ളാഹുവിനു തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറേയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ, മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം കേട്ടത് അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണല്, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ. ഓരോ ദിനവും ഓരോ ജുസുകളുടെ പാരായണം കേൾക്കാനുള്ള അവസരമാണ് ഖത്മുൽ ഖുർആൻ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഖുർആനിലെ 6 ജുസിന്റെ പൂർണ്ണമായ പാരായണമാണ് നാം കേൾക്കുന്നത്. പാരായണം അൽ ഹാഫിൽ അബ്ദുറഷീദ് സൂഫി.

يعلمون وكتبنا عليهم فيها أن النفس بالنفس والعين بالعين

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ പരിപാടിയാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. ഖുർആനിലെ 6-ാം ജുസ് പൂർണ്ണമായും പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ അബ്ദുർ റഷീദ് സൂഫി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പരിശുദ്ധ ഖുർആനിന്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിന്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നുവെന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്. നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്. ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്. സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപ്പദം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി, മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി, ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച്, അശ്ലീലതകളും ആഭാസത്തനങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ സമയമാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൽ സൂറ ബക്കറയിലെ 8-9 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ ശ്രോതാക്കളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 7 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 8-9 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: أنفسهم وما يشعرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
0: ഒമീനന്നാസി
1: നൂൻ മുഷദ്ദഗുന്ന, നൂന് ശദ്ദുണ്ട്. ഒമീനന്ന, നൂന് ശദ്ദു വന്നാൽ മണിക്കണം.
0: ഒമീനന്നാസി മയ്യഖൂലു, മയ്യ
1: സാക്കിന നൂന് ശേഷം യ നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മയ്യഖൂലു
1: ഗുന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്, മയ്യഖൂൽ മയ്യഖൂലു ഇങ്ങനെ പറയരുത്,
0: മയ്യഖൂലു
1: സാധാരണ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ മതി.
0: ആമന്ന
1: നൂന് ശദ്ദ് മണിക്കണം. ബില്ലാഹി,
0: ബില്ലാഹി
1: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, അത് ഉച്ചരിക്കണം. പലപ്പോഴും പല ആളുകളും ബില്ലായി വബില്യോമില്ലാഹരി ഇങ്ങനെ ഓതും. അതുപോലെ ബിസ്മില്ലായി റഹ്മാൻ റഹീം, ബിസ്മില്ലായി ഉണ്ടാ ഹിന് പകരം യാ വരുന്ന രൂപത്തിൽ
0: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം
1: ഇങ്ങനെ തന്നെ ഹിന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെയും
0: ബില്ലാഹി
1: ഹ കൃത്യമായിട്ട് കേൾക്കണം, ബില്ലാഹി
0: വബില്യൗമിൽ.
1: ഇനി വബില്യൗമി ലൗമി അല്ല, വബില്യൗമി യാഇനെയും ഉച്ചരിക്കണം.
0: വബില്യൗമിൽ ആഖിരി
1: ലാഹിർ അല്ല, വബില്യൗമിൽ ലാഹിരി അല്ല,
0: വബില്യൗമിൽ ആഖിരി. വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബി
1: മീമിനെ അവിടെ ഗുന്ന ചെയ്യണം, ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക.
0: വമാഹും ബിമുഅ്മിനീൻ
1: ഇങ്ങനെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
0: വമാഹും ബിമുഅ്മിനീൻ
1: ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറബുൽ സുക്കൂൻ. അടുത്ത ആയത്ത്
0: യുഖാദിഊനല്ലാഹ, യുഖാദിഊന
1: ഇവിടെ ഖാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
0: യുഖാദിഊന
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്.
0: യുഖാദിഊന യുഖാദിഊനല്ലാഹ വല്ലദീന ആമനൂ,
1: വല്ലദീന അല്ല
0: വല്ലദീന, വല്ലദീന ആമനു. വമാ യഖ്ദഊന, വമാ യഖ്ദഊന
1: ഇവിടെ ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് യഥാർത്ഥ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അക്ഷരങ്ങളുടെ മഖ്റജ് അഥവാ ഉച്ചരിക്കുന്ന ഒരക്ഷരം പുറപ്പെടുന്ന ആ സ്ഥലം മഖ്റജ് മാറിയാൽ, അതുപോലെ ഹർക്കത്തുകളിൽ മാറ്റം വരിക, ഫതഹ് കസ്ര ദമ്മ ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അർത്ഥമാറ്റം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
0: വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും, ഇല്ലാ
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ,
0: ഇല്ലാ അൻഫുസഹും
1: നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ് മുൻഫസിൽ. ഇനി
0: അൻഫുസഹും
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന നൂനിന് ശേഷം ഫാ വരുമ്പോൾ ഈ ഗുന്ന ഇദ്ഗാമിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പോലെ ആവരുത്. അൻഫുസഹും അല്ല,
0: അൻഫുസഹും
1: അവ്യക്തമാക്കി ഫാഇൻ്റെ അക്ഷരം, ആ ഫ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൻ്റെ ആ ഒരു രൂപം, താഴെ ചുണ്ടിൻ്റെ പള്ളഭാഗം, അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ ആ ഒരു അറ്റവും, അതാണ് അതിൻ്റെ കൃത്യമായ മഹ്റജ്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും.
0: അൻഫുസഹും
1: ഇങ്ങനെ ആയിരിക്കണം.
0: വമാ യശ്ഉറൂൻ, വമാ യശ്ഉറൂൻ
1: യശ് ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഫതഹ് കസ്ര ദമ്മ ആവട്ടെ, അതിനെ

0: آمنوا وما يخدعون إلا أنفسهم وما يشعرون.
1: سورة البقرة إليه 8-9 ആയത്തുകളാണ് പഠിച്ചത്. അള്ളാഹു തോഫിയഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പാരായണത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഓതുവാൻ ശ്രമിക്കുക. അള്ളാഹു തോഫിയഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 8-9 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوع عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം, സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തു

0: ഉള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധനരീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. ശ്രോതാക്കൾക്ക് തജ്വീദ് നിയമങ്ങളനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തജ്വീദ് പഠനത്തിൽ നാം പഠിക്കുന്നത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠന പരമ്പരകളാണ് തജ്വീദ് പഠനം എന്നതിലൂടെ നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത തരംതിരിക്കലുകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ആ തരംതിരിക്കൽ മനസ്സിലാക്കുന്നതിലൂടെ തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മുറപ്രകാരം തന്നെ ഖുർആൻ ഓതുവാൻ ഓരോ മുസ്ലിമിനും സാധിക്കും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കാരണം. എല്ലാ ഓരോരുത്തരും തന്നെ ഖുർആൻ പാരായണ രീതിയും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാന തലക്കെട്ടിൻ്റെ കീഴിൽ പല വിശേഷണങ്ങളും നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിശേഷണങ്ങൾ ഒന്നുകൂടി നമ്മൾ ഒരാവർത്തി കേൾക്കുകയും അതിനുശേഷം ഈ വിശേഷണങ്ങൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ത് സ്വാധീനമാണ് നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ഉണ്ടാക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള സിഫത്തുകളെ നാം വർഗീകരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുകയുണ്ടായി. സിഫാത്തുൻ ലാസിമ, സിഫാത്തുൻ ആരില, അതെ, എന്ന ഏത് സമയത്തും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ലാസിമ എന്ന് പറഞ്ഞാൽ. സിഫാത്തുൻ ആരില അല്ലെങ്കിൽ അസ്സിഫാത്തുൽ ആരില എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ആരില. അതിനൊക്കെ ഉദാഹരണം നാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സിഫാത്തുൽ ഖവിയ, അസ്സിഫാത്തുൽ ളഈഫ, ഖവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശേഷണങ്ങൾ, അതുപോലെ ദുർബലമായിട്ടുള്ള വിശേഷണങ്ങൾ ഇവ ഉള്ള അക്ഷരങ്ങൾ. അതുപോലെ സിഫാത്തുൽ ഖവിയയും സിഫാത്തുൽ ളഈഫയും രണ്ട് ഇനമാക്കി തിരിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിനാണ് തഖ്സീമു സുനായിയ, തഖ്സീമു അസ്സിഫാത്ത്, തഖ്സീമു സുനായിയ രണ്ടാക്കി തരംതിരിച്ചു. രണ്ടാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ ഒന്ന് അസ്സിഫാത്ത് അൽ ഖവിയ, അസ്സിഫാത്ത് അൽ ളഈഫ. അതുപോലെ തന്നെ അഞ്ച് ഇനമാക്കി തിരിച്ച പണ്ഡിതന്മാരുണ്ട്, തഖ്സീമു അൽ ഖുമാസിയ. ഈ ഖവിയയും ളഈഫയെയും അഖ്വ അദ്അഫ് എന്നും അതുപോലെ തന്നെ ഈ ഖവിയിൻ്റെയും ളഈഫിൻ്റെയും ഇടയിലുള്ള സിഫത്തുള്ള അക്ഷരങ്ങൾ അഥവാ തതുല്യമായ വിശേഷണങ്ങൾ ഉള്ള സിഫാത്തുൽ ഖവിയയും സിഫാത്തുൽ ളഈഫയും ഒരേ എണ്ണം വന്നിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങൾക്കാണ് സിഫാത്ത് മുത്തവസ്സിത എന്ന് പറയുന്നത്. അപ്പോൾ സിഫാത്തുൽ അഖ്വ, അതുപോലെ സിഫാത്തുൽ ഖവി ഖവിയ, അതുപോലെ സിഫാത്ത് അൽ മുത്തവസ്സിത, സിഫാത്ത് അൽ ളഈഫ, സിഫാത്ത് അൽ അദ്അഫ്. ഇങ്ങനെയാണ് അഞ്ച് ഇനമാക്കി തിരിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇനമാക്കി തിരിച്ചാലും അഞ്ച് ഇനമാക്കി തിരിച്ചാലും സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ ശക്തി കൂടിയ വിശേഷണങ്ങളുള്ളതും ഉണ്ട്, ശക്തി കുറഞ്ഞ ദുർബലമായ വിശേഷണങ്ങളുള്ളതും ഉണ്ട്. ഈ ശക്തി കൂടിയ ശക്തി കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള ശക്തി. അത് നാവ് ഉയർത്തിക്കൊണ്ടുള്ള അക്ഷരങ്ങളാണെങ്കിൽ പൊതുവെ അത് ശക്തി കൂടിയ അക്ഷരങ്ങളാണ്. എന്നാൽ തീരെ ശക്തി പ്രയോഗിക്കേണ്ടതില്ലാത്ത, വളരെ ദുർബലമായ, നേരിയ ശ്വാസ തടസ്സം ഉള്ള ഇല്ലാത്ത, അങ്ങനെ പല രൂപത്തിലും അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും 17 വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എത്ര വിശേഷണങ്ങൾ? 17. ആ 17 10 അഞ്ചും അഞ്ചും വീതം വിപരീതമായ വിശേഷണങ്ങളുള്ള സിഫത്തുകളാണ്. വിപരീത സിഫത്തുകളാണ് ഈ 10. അതിനാണ് സിഫാത്തു അൽ മുതലാദ്ദ. ദിദ്ദായിട്ടുള്ള, പരസ്പരം വിരുദ്ധമായ, പരസ്പരം ഓപ്പോസിറ്റായിട്ടുള്ള സിഫത്തുകൾ. അത് ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, ഇസ്തിഫാല്, അതുപോലെ തന്നെ ഇത്ബാഖ്, ഇസ്മാത്ത്, ഇൻഫിതാഹ്, ഇത്ബാഖ്, ഇൻഫിതാഹ്, അതുപോലെ തന്നെ ഇദ്ലാഖ്, ഇസ്മാത്ത് പോലെയുള്ള 10 പോലെ എന്നല്ല, ഇത് ഈ 10 വിപരീതമുള്ള സിഫത്തുകൾ. വിപരീതമില്ലാത്ത സിഫത്തുകൾ സഫീർ, കൽക്കലത്ത്, ലീൻ, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്താലത്ത്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജഹർ 1 സിഫത്തുകൾ, സിഫത്തിൽ 1 ജഹർ, അതിൻ്റെ വിപരീതം ഹംസ്. മഖ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുമ്പോൾ ശ്വാസ തടസ്സമുണ്ടാകുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്ക്, ആ സിഫത്തിനാണ്, അതിനാണ് ജഹർ എന്ന് പറയുന്നത്. ഹംസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം. മഖ്റജിൽ ബലഹീനമായിക്കൊണ്ട്, നേരത്തെ ശക്തിയായി പുറപ്പെടുക എന്നതിൻ്റെ വിപരീതമായി ബലഹീനമായിക്കൊണ്ട് പുറപ്പെടുന്നതിനാൽ ഉച്ചാരണത്തിൽ ശ്വാസതടസ്സം അനുഭവപ്പെടുക, നടക്കുക, ശ്വാസം നടക്കുക, ശ്വാസമുണ്ടാകും. ബലഹീനമായി കൊണ്ട് മഖ്റജിൽ നിലകൊള്ളുന്നതിനാൽ ശ്വാസം, ജറയാനുൻ നഫസ് എന്ന് പറയും. മറ്റ് ഹബസുൻ നഫസ്, ശ്വാസം അവിടെ തടസ്സപ്പെടുന്നു ജഹറിൽ. എന്നാൽ അതിന് വിപരീതമായി ഹംസിൽ ശ്വാസം നടക്കുന്നു, കാരണം ബലഹീന ളഈഫായി, ബലഹീനമായി കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ മഖ്റജിൽ. ഫഹസ്സഹു ഷഖ്സുൻ സകത്ത് എന്നാണ് ആ അക്ഷരങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുക. ഫ, ഹ, ഥ, ഹ, ഷീൻ, ഹ, ഖോ, സാദ്, സീൻ, കാഫ്, ത. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക്, ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കേൾക്കാം ആദ്യമായി കേൾക്കുന്നവർക്ക്. മുമ്പ് കേട്ടവർക്കാണെങ്കിൽ അതിനൊന്ന് ഓർമ്മ പുതുക്കാം എന്നുള്ളത് കൊണ്ടാണിത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജഹർ ഹംസ് കഴിഞ്ഞാൽ ഷിദ്ദത്ത് റഖാവത്ത്. ഷിദ്ദത്ത് റഖാവത്ത് എന്ന് പറഞ്ഞാൽ മഖ്റജിൽ പൂർണ്ണ ബലത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ അത് ശബ്ദം തടസ്സപ്പെടുന്നു. അ, ജീം, ദ, ഖ, ത്, ബ, ക, ത്, അജിദ്, ഖതിൻ, ബഖത് എന്നുള്ളതാണ് ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിപരീതമുള്ള സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഒന്ന് മുറാജ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഒരു വിശേഷണത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിപരീതമായ സിഫത്ത് മാത്രം പറഞ്ഞാൽ മതി, ആ വിപരീതമുള്ള സിഫത്തിൻ്റെ വിശേഷണത്തിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ. ഇപ്പോൾ അജിദ്, ഖതിൻ, ബഖത് എന്ന് പറയുമ്പോൾ അവിടെ 8 അക്ഷരങ്ങളാണ് ഷിദ്ദത്തിനുള്ളത്, ബാക്കി 21 അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരമാണ്. ഇതുപോലെ തന്നെ ഓരോ വിപരീതമുള്ള സിഫത്തുകൾക്ക് ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അവശേഷിക്കുന്ന അക്ഷരങ്ങളെല്ലാം വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു. ഇനി ഇതിനിടയിൽ തവസ്സുത്ത് എന്നുള്ള അക്ഷരമുണ്ട്. ഷിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിൽ വബൈന രഹ്വിൻ വശദീദി ലിൻ ഉമർ എന്ന് പറയുന്ന ലിൻ ഉമർ അഞ്ചക്ഷരങ്ങൾ ലാം നൂൻ ഐൻ മീം റ. അപ്പം ഇത് ഷിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള അക്ഷരമാണ്. മഹ്റജിൽ പൂർണ്ണ ബലത്തോടെ സ്ഥിതി ചെയ്യുന്നു, ബലഹീനമായി സ്ഥിതി ചെയ്യുന്നു, ഈ രണ്ടിൻ്റെയും ഇടയിൽ പൂർണ്ണമായ ശക്തിയില്ല, ബലമില്ല, എന്നാൽ പൂർണ്ണമായും ബലഹീനതയും ഇല്ലാത്ത ഇടയിലുള്ള സിഫത്തുകളാണ് ലിൻ ഉമർ എന്ന് പറയുന്ന അഞ്ചക്ഷരങ്ങൾ. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇസ്തിഅലാൻ്റെ അക്ഷരം, ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അല ഉയരുക, അഥവാ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അണ്ണാക്കിലേക്ക് മുകളിലേക്ക് ഉയരുന്നു, വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ഹുസ് സ്വദഖ്തിൻ ഖിൽ, ഇതാണ് ഇസ്തിഅലാൻ്റെ അക്ഷരം. അപ്പോൾ ഏഴ് അക്ഷരങ്ങളാണ് ഇസ്തിഅലാൻ്റെ ഉള്ള അക്ഷരങ്ങൾ. ഈ ഏഴ് അക്ഷരങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ മുകളിലേക്ക് നാവ് മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തേണ്ടത്, ഉയർന്നിരിക്കും ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ. ഹ സ പ ബ ഓ കോ പോലെയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഏഴക്ഷരങ്ങൾക്ക് പുറമെയുള്ള ബാക്കിയുള്ള 22 അക്ഷരങ്ങളും അത് ഇസ്തിഫാലിൻ്റെ അക്ഷരം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഅലാൻ്റെ നേരെ വിപരീതം. നേരത്തെ നാവ് മുകളിലേക്ക് ഉയർത്തി ഉച്ചരിച്ചു എങ്കിൽ നാവ് ഉയർത്താതെ വായയുടെ അടിഭാഗത്തേക്ക് നാവ് താഴ്ത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അത് ഈ ഹുസ്സദോത്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും സിഫത്തുകൾ, ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, തവസ്സുത്ത്, ഇസ്തിഅല, ഇസ്തിഫാൽ. ഇനിയും അവശേഷിക്കുന്ന വിപരീതമുള്ള സിഫത്തുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള, തജ്വീദിൻ്റെ ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള അഖ്വ ഹർഫുൻ ഫിൽ ലുഗത്തിൽ അറബിയ വഹിയ അത്തോ തോ. ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോ ആണ്. ആ തോന്റെ വിശേഷണം അതിൽ പെട്ടതാണ് ഇത്ബാഖ്. ഇത്ബാഖിന് നേരെ വിപരീതമാണ് ഇൻഫിതാഹ്. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ നടു മേലെ എണ്ണാക്കോട് ചേർന്നുകൊണ്ട്, ഒരുപക്ഷെ നമുക്ക് വായ പൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ മേലെ എണ്ണാക്കിനോട് ചേർന്നിരുന്ന്, അതായത് വായ തുറക്കാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾക്കാണ് ഇത്ബാഖ്. സാദ്, ദാദ്, ഖാ, ദാ, ഈ നാലക്ഷരങ്ങൾ ഇമാം ഇബ്നുൽ ജസരി അദ്ദേഹത്തിൻ്റെ മുഖദ്ദമുൽ ജസരിയിൽ പറഞ്ഞതുപോലെ വസാദു ദാബു ഖാ ഉലാ ഉൻ മുത്തബഖ, സാദു ദാദുൻ ഖാ ഉലാ ഉൻ മുത്തബഖ, ഇത്ബാഖ് അക്ഷരം. അപ്പോൾ ഈ നാലല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ വായ തുറന്നിട്ട് ഇൻഫിതാഹ്, ഇത്ബാഖ് വായ അടച്ച് മേലെ അണ്ണാക്കിനോട് നാവ് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടതെങ്കിൽ നേരെ വിപരീതമായിക്കൊണ്ടാണ് ഇൻഫിതാഹ്, നാവ് അണ്ണാക്കുമായി അകന്നുകൊണ്ട് അതിനകറ്റിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വിപരീതം പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമുള്ള സിഫത്തിനാണ് അക്ഷരങ്ങളൊക്കെ ബാക്കിയുള്ളത്. ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ വിപരീതമുള്ള സിഫത്തിനാണ്. ഇനി അതുപോലെ വിപരീതമുള്ള രണ്ട് അവസാനത്തെ സിഫത്തുകളാണ് അൽ ഇദ്ലാഖ് വൽ ഇസ്മാത്ത്. ഇദ്ലാഖ് ഇസ്മാത്ത് എന്ന് പറയുമ്പോൾ നാവിൻ്റെ തൊറഫിൽ നിന്നും തെല്ലിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ഉച്ചരിക്കാനുള്ള വേഗവും സൗകര്യവും ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും. അതായത് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തുറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ഫ, അതുപോലെ റോ, മീം, നൂൻ, ലാം, ബ, ഇതിൽ തന്നെ ചുണ്ടെന്ന് പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ നാവിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്. അതിനാണ് ഇദ്ലാഖ് എന്ന് പറയുന്നത്. നാവിൻ്റെ തറഫിൽ ലിസാനെന്നും അതുപോലെ തന്നെ ഷഫത്തൈനിലും ഉള്ള അക്ഷരങ്ങളുണ്ട്. ഇപ്പോൾ ഫ ഷഫത്തൈനിൽപ്പെട്ടതാണ്, അതുപോലെ മീം, ബ, അതും ഷഫത്തൈനിയാണ്. ബാക്കിയുള്ള റ, അതുപോലെ നൂൻ, ലാം, ഇത് നാവിൻ്റെ തറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിന് ഉച്ചാരണത്തിൽ വേഗവും സൗകര്യവും ഉണ്ട്, അതിന് ഇദ്ലാഖ് എന്ന് പറയും. ഇതിൻ്റെ നേരെ വിപരീതമാണ് ഇപ്പോൾ ഈ ഫറ മിൻ ലുബി എന്ന് പറയുന്ന ഈ ആദക്ഷരങ്ങളൊഴിച്ചുള്ള 23 അക്ഷരങ്ങളും ഇസ്മാത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രയാസമായി ഉച്ചരിക്കാൻ, പ്രയാസമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ആറക്ഷരങ്ങൾ അപേക്ഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 7 സിഫത്തുകൾ വിപരീതമുള്ള സിഫത്തുകളാണ്. സഫീർ, സഫീറിൻ്റെ അക്ഷരങ്ങളാണ് സാദ്, സ, സീൻ. അതായത് പക്ഷിയുടെ സ്വരത്തോട്, സൗത്തു തൊയിർ, തൊയൂർ, പക്ഷികളുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള, സാമ്യതയുള്ള, അതിന് തുല്യമായിട്ടുള്ള ശബ്ദം ആണ് സഫീർ. ചൂളം വിളിയുടെ ശബ്ദം എന്ന് പറയില്ലേ, അതിനോട് തുല്യമായിട്ടുള്ള ഒരു സിഫത്താണ് സഫീർ. സാദ്, സീൻ, ഈ മൂന്നക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ എല്ലാവർക്കും നമുക്ക് പൊതുവേ പരിചയമുള്ള ഒരു സിഫത്താണ് കൽക്കലത്ത് എന്നുള്ളത്, അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖ, ത, ബ, ജദ്, ഈ അഞ്ചക്ഷരങ്ങൾ. അപ്പം അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതൊരു മുഴക്കം ഉണ്ടാകണം. അതായത് അവിടെ ഒരു അതിൻ്റെ മഹ്റജിൽ അമർത്തിക്കൊണ്ട്, ഒരു പ്രസ് ചെയ്തുകൊണ്ട്, പ്രഷർ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ പറയുന്ന അഞ്ചക്ഷരങ്ങൾ. ഇത് വിപരീതമില്ലാത്ത സിഫത്തുകളാണ്. അതുപോലെ തന്നെ ലീൻ, ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, ഈ രണ്ട് അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാവുകയും തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാവുകയും ചെയ്താൽ അതിനെ നിർത്തുമ്പോൾ ഒരു മയപ്പെടുത്തിക്കൊണ്ട് ലീൻ എന്ന് പറഞ്ഞാൽ തന്നെ വിഷമം കൂടാതെ ലീൻ, ഒരു ലോലമായിക്കൊണ്ട്, മൃദുവായിക്കൊണ്ട് എന്നത് അർത്ഥമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. ലയ്യൻ, വളരെ ലോലമായത്, മൃദുവായത്. അപ്പം ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, യ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂനും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷണത്തിനാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഖൗഫ്, ഖുറൈഷ്, ബൈത്ത് എന്ന് പറയുന്ന സൂറത്ത് ഖുറൈഷിലൊക്കെയുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ആ രീതിക്കാണ് ലീൻ എന്നാണ് ആസിഫത്തിന് പറയുന്നത്. അഥവാ വാവ്, യ എന്നിവക്ക് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ. പിന്നെയുള്ളത് ഇൻഹിറാഫ്. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക, അഥവാ സ്വന്തം മഹ്റജിൽ നിന്നും മറ്റ് മഹ്റജിലേക്ക് മാറുക, ചായുക. റ, ലാം എന്നീ അക്ഷരങ്ങൾക്കാണ് ഈ ഇൻഹിറാഫ് ഉള്ളത്. റ ലാമിലേക്കും ലാം വാദിലേക്കും ചാഞ്ഞു പോകുന്നു. ലാം, ലാം, റോ എന്നീ അക്ഷരങ്ങൾ, അത് തജ്വീദിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഹിറാഫ്. അതുപോലെ റോയിൻ്റെ മാത്രം ഉള്ള സിഫത്താണ് തക്രീർ. റോ, പിടക്കുക, ആവർത്തിക്കുക. റോ, അർ റഹ്മാൻ, അർ റബ്, അർ റഹ്മാൻ. അപ്പോൾ അർ റോ എന്നുള്ളത് തക്രീർ, പിടക്കുക. പക്ഷെ അത് ആ തക്രീർ, ആവർത്തനം, റോ എന്നുള്ളത് കൂടാൻ പാടില്ല. അർ റഹ്മാൻ അത്ര വേണ്ടതില്ല. അർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അത് വേണ്ട, അത് അധികമാണ്. അപ്പം അധികമാവാതെ ആവശ്യത്തിന് അതിന് ആ ഒരു വിശേഷണം, തക്രീർ എന്ന വിശേഷണം നൽകുക. അതുപോലെ തഫഷി, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് ഷീനിൻ്റെ സിഫത്ത്. ഷീന് ഉച്ചരിക്കുമ്പോൾ അത് വാഇൻ്റെ മഹ്റജ് വരെ, നാവിൻ്റെ അറ്റം വരെ ഒരു കാറ്റ് പരക്കുന്ന രൂപം. തഫഷി എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമാവുക, പരക്കുക, പരക്കുക എന്നാണ് തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവ് അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഷീനിൻ്റെ മഹ്റജ്, അത് വാ വരെ അഥവാ തറഫുൽ ലിസ, നാവിൻ്റെ അഗ്രഭാഗം വരെ ഒരു കാറ്റ് പരക്കണം. ഷീൻ, ഇദശംസു, ഇദശംസു, വശംസി. അപ്പോൾ ഷീൻ പറയുമ്പോൾ ആ തഫഷി എന്നുള്ള സിഫത്ത്, ഇതിപ്പോൾ വിപരീതമില്ലാത്ത സിഫത്തുകളാട്ടോ, സഫീർ, കൽക്കലത്ത്, ലീനി, ഇൻഹിറാഫ്, തക്രീർ, തഫഷി. ഇനി ബാദിൻ്റെ, അറബി ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കുറച്ച് ഉച്ചരിക്കാൻ പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഹ്റജ് അല്പം ഒരു പ്രയാസമുള്ള ഒരു മഹ്റജാണ്. നാവിൻ്റെ ഇടതുഭാഗത്താണ്, അതിൻ്റെ അരുവിലായിക്കൊണ്ട്, നീളത്തിലായിക്കൊണ്ട് നീണ്ടു കിടക്കുന്ന അതിൻ്റെ മഹ്റജ് ബാദ്. അതായത് ദാലിൻ്റെയും വാഇൻ്റെയും ഒക്കെ ഇടയിലുള്ളൊരു ശബ്ദം. ബ, വല, ബോ, നാവ് പുറത്തേക്ക് വരാതെ ഇടത്തെ നാവിൻ്റെ അഗ്രഭാഗം രണ്ട് അണ്ണാക്കുമായും അല്ലെങ്കിൽ പല്ലുകളുമായും അണപ്പല്ലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ബോ, ബോദ്. പല ആളുകളും ബാഉം അതുപോലെ ദാദും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ അല്ലാഹുല്ലീൻ എന്ന് പറയുമ്പോൾ
2: മക്കയുടെയും മദീനയുടെയും വിശുദ്ധ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്ന ഖുർആന്റെ മധുരസ്വരങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ യൂസുഫിലെ 69 മുതൽ 87 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 177 മുതൽ 182 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് മുഹമ്മദ് ബർഹാജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്. അതാണ് അന്നൂർ, അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ولا من خلفه تنزيل من حكيم حميد.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ ഫുസ്സിലത്തിലെ 30 മുതൽ 42 കൂടിയ വചനങ്ങളാണ് മധുരം ഖുർആനിലൂടെ നാം ശ്രവിച്ചു കഴിഞ്ഞത്. പാരായണം ഖാരി ഷെയ്ഖ് സാലിഹ് അത്തവാല.
2: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ മധുരമൂറുന്ന വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളുടെ ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറ ആലി ഇമ്രാൻ 169 മുതൽ 175 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് മജീദ് അൽ ജാമിൽ.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

പരിശുദ്ധ ഖുർആനിൻ്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങൾ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി തൻസീൽ. തൻസീലിൽ ഇന്ന് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ 163 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: അഊദു ബില്ലാഹി മിനശ് ഷൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
2: അൽഹംദുലില്ലാഹി

0: നിങ്ങൾ കേട്ടത് തൻസീൽ. സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ ബഖറ 163 വരെയുള്ള വചനങ്ങളാണ് തൻസീലിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: വിശ്വാസകാര്യങ്ങളിലെ അള്ളാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രമെന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: സൂറസ്വാദ് 28-29 വചനങ്ങൾ. ഭക്തന്മാരും ദുഷ്ടന്മാരും സമമാകുമോ? അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أم نجعل الذين آمنوا وعملوا الصالحات كالمفسدين في الأرض أم نجعل المتقين كالفجار. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 28-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവും അതിൻ്റെ നേർക്കുനേരെയുള്ള അർത്ഥവും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അള്ളാഹു പറയുന്നു, അം നജ്അലു, അതല്ല നാം ആക്കുകയോ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽ മുഫ്സിദീന, കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, ഫിൽ അർദി, ഭൂമിയിൽ, അം നജ്അലു, അല്ലെങ്കിൽ നാം ആക്കുമോ, അൽ മുത്തഖീന, ഭയഭക്തന്മാരെ, സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്നവരെ, കൽ ഫുജ്ജാർ, ദുഷ്ടന്മാരെ പോലെ, അല്ലെങ്കിൽ തോന്നിവാസികളെപ്പോലെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ? ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ അങ്ങനെ സംഭവിക്കുകയില്ല എന്നതാണ്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നു, ലിഅന്നല്ലാഹ തബാറക വതആല ബിഹിക്മതിഹി ജഅല ഹാദിഹി ദാർ ദാറൽ അമൽ. അല്ലാഹു അവൻ്റെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ ഈ ദുനിയാവിനെ പ്രവർത്തനത്തിൻ്റെ ഭവനമാക്കിയിരിക്കുന്നു. വജഅലൽ ആഖിറത ദാറൽ ജസാ, പരലോകത്തെ ആകട്ടെ പ്രതിഫലത്തിൻ്റെ ഭവനവും ആക്കിയിരിക്കുന്നു. കമാ ഖാല അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി അലി ബിൻ അബി ത്വാലിബ് പറഞ്ഞതുപോലെ, അദ്ദേഹം പറഞ്ഞു, ഇന്ന ദുനിയാ ഖദിർതഹലത് മുദ്ബിറ, ഈ ദുനിയാവ് പിറകോട്ടേക്ക് യാത്ര പോകുന്നു. വ ഇന്നൽ ആഖിറ ഖദിർതഹലത് മുഖബിലത്തൻ, പരലോകമാകട്ടെ അത് മുന്നോട്ട് യാത്ര പോകുന്നു. വലിക്കുല്ലിം മിൻഹുമ ബനൂൻ, ഇത് രണ്ടിനും ചില സന്താനങ്ങളുണ്ട്. ദുനിയാവിൻ്റെ ആളുകളുണ്ട്, ആഖിറത്തിൻ്റെ ആളുകളുണ്ട്. ഫക്കൂനു മിൻ അബ്നാ ഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിൻ്റെ സന്താനങ്ങളാവുക. വലാ തക്കൂനു മിൻ അബ്നാ ഇദ്ദുനിയാ, നിങ്ങൾ ഒരിക്കലും ദുനിയാവിൻ്റെ സന്താനങ്ങളാവരുത്. കാരണം ഫ ഇന്നൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് അഥവാ ഈ ദുനിയാവിൽ പ്രവർത്തനത്തിനുള്ള അവസരമാകുന്നു, വിചാരണക്കുള്ള അവസരമല്ല. വ ഖദൻ ഹിസാബുൻ വലാ അമൽ, നാളെയാകട്ടെ പരലോകത്താകട്ടെ അവിടെ വിചാരണയാകുന്നു, പ്രവർത്തനത്തിനുള്ള അവസരമില്ല. അപ്പോൾ ദുനിയാവ് അല്ലാഹു പ്രവർത്തിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു, പരലോകമാകട്ടെ അത് പ്രതിഫലം നേടാനുള്ള, പ്രതിഫലം ലഭിക്കാനുള്ള ഇടമാക്കിയിരിക്കുന്നു. ഓരോരുത്തരും ദുനിയാവിൽ വെച്ച് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കൃത്യമായ പ്രതിഫലം അത് പരലോകത്ത് ലഭിക്കും എന്നർത്ഥം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ഐ ലാ നഫ്അലു ദാലിക്, നാം അങ്ങനെ ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ, നാം സത്യവിശ്വാസികളെയും അതേപോലെ തന്നെ കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെയും അതുപോലെ തന്നെ തഖ്വയുള്ളവരെയും തോന്നിവാസികളെയും ഒരുപോലെയാക്കുകയില്ല എന്നർത്ഥം. വലാ യസ്തവൂന ഇൻദല്ലാ, അവർ അല്ലാഹുവിൻ്റെ അടുക്കൽ സമന്മാരാവുകയില്ല. വഇദാക്കാനൽ അമ്രു കദാലിക്, കാര്യം അങ്ങനെയാണെങ്കിൽ ഫലാബുദ്ധമൻ മിന്ദാനിൻ ഉഖ്റ യുസാബു ഫീഹ ഹാദൽ മുത്തീഇ. അപ്പൊ അനിവാര്യമായും സൽപ്രവർത്തനങ്ങളിൽ മുഴുകിയ ആളുകൾക്ക് പ്രതിഫലം നൽകപ്പെടേണ്ട ഒരു രംഗം, ഒരു ഭവനം, ഒരു സ്ഥലം അതാവശ്യമാകുന്നു. അതുപോലെ തന്നെ വയുആഖബു ഫീഹ ഹാദൽ ഫാജിർ വഹാദൽ ഇർഷാദു യദുല്ലുൽ ഉഖൂല സലീമ അൽ ഉഖൂലു സലീമ വൽ ഫിത്ര ഫിത്റുൽ മുസ്തഖീമ. ഇത് ഏത് മനുഷ്യൻ്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു. ഈ ദുനിയാവിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നല്ലതാകട്ടെ ചീത്തയാകട്ടെ, നല്ലതാണെങ്കിൽ അതിന് അർഹിക്കുന്ന പ്രതിഫലം നൽകേണ്ടതുണ്ട്, ദുഷിച്ച പ്രവർത്തനങ്ങളാകട്ടെ അതിന് അർഹിക്കുന്ന ശിക്ഷയും ലഭിക്കേണ്ടതുണ്ട്. അതേതൊരു മനുഷ്യൻ്റെയും ബുദ്ധിയുടെ തേട്ടമാകുന്നു, ശുദ്ധ പ്രകൃതിയുടെ തേട്ടമാകുന്നു. അല അന്നഹു ലാ ബുദ്ധ മിൻ മആദിൻ വജസാഇൻ, അനിവാര്യമാകുന്നു ഒരു മടക്കവും പ്രതിഫലവും എന്നത്. ഫഇന്നാ നറ അല്ലാലിമൽ ബാഗി യസ്ദാദു മാലുഹു വവലദു വനഈമുഹു വയമൂതു കദാലിക്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അക്രമിയായ മനുഷ്യൻ ധാരാളം സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ധാരാളം അനുഗ്രഹങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട്, അവൻ മരിക്കുന്നു. വനറൽ മുത്തീ അൽ മദുലൂം യമൂത്തു ബിഖംദി ഫലാബുദ്ധ മിൻ ഹിക്മത്തിൽ ഹക്കീം അൽ അലീം അൽ ആദിൽ അല്ലദീ ലാ യദ്രിമു മിസ്ഖാല ദറത്തിൻ മിൻ ഇൻസാഫിൻ ഹാദാ മിൻ ഹാദാ. ഇവിടെ ആ തരത്തിൽ മർദ്ദനങ്ങൾക്കിരയായി പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന

ദാർ ഫതുഈനു അന്ന ഹുനാക ദാറുൻ ഉഖ്രാ. ഈ ദുനിയാവിൽ അതിന് സാധ്യമല്ല. ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് തത്തുല്യമായ പ്രതിഫലം നൽകുക എന്നത് സാധ്യമല്ല. അതേപോലെ തന്നെ ഓരോരുത്തരും ചെയ്ത ക്രൂര കൃത്യങ്ങൾക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകലും ഇവിടെ സാധ്യമല്ല. അതുകൊണ്ട് അത്തരമൊരു വേള, അത്തരമൊരു ലോകം അതാവശ്യമാകുന്നു. വലമ്മ കാനൽ ഖുർആൻ യുർഷിദു ഇലൽ മഖാസിദി സ്വഹീഹ വൽ മആഖിദിൽ അഖ്ലിയ അസ്വരീഹ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരം മനുഷ്യൻ്റെ ബുദ്ധിയുടെ തേട്ടമായ, പ്രകൃതിയുടെ തേട്ടമായ ആ ഒരു ലോകം അത് സംഭവിക്കും, അതുണ്ട് എന്നാണ് കൃത്യമായും സ്ഥാപിക്കുന്നത്. അതാണ് അം നജ് അലുല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. അതല്ല, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളെ കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. അം അതല്ല, നജ് അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ, സൂക്ഷ്മതയോടുകൂടി ഭയഭക്തന്മാരായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ, തോന്നിവാസികളായി ലക്കും ലഗാനുമില്ലാതെ ജീവിക്കുന്ന ആ ആളുകളെപ്പോലെ ആക്കും എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലാമ സഅദി റഹ്മത്ത് പറയുന്നു, വലാ യളുന്നുൽ ജാഹിൽ ബിഹിക്മത്തില്ലാ അൻ യുസവ്വില്ലാഹു ബൈനഹുമാ ഫീ ഹുക്മിഹി വലിഹാദാ ഖാൽ. ഒരു വിവരദോഷിയായ മനുഷ്യൻ അവൻ വിചാരിക്കണ്ട, അല്ലാഹു ഈ രണ്ടു കൂട്ടരെയും ഒരുപോലെയാക്കുമെന്ന്. അല്ലാഹു പറഞ്ഞു, അം നജ്അലുൽ ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. അതല്ല, നാം വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ ആക്കുമെന്നാണോ, അല്ലെങ്കിൽ തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ തോന്നിവാസികളെ പോലെ ആക്കുമെന്നാണോ? ഹാദാ ഗൈറു ലായിഖ് ബിഹിക്മത്തിനാ വഹുക്മിനാ, ഇതൊരിക്കലും തന്നെ യോജിച്ചതേ അല്ല. നമ്മുടെ യുക്തിക്കും നമ്മളുടെ വിധികൾക്കും ഒരിക്കലും അനുയോജ്യമല്ല. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ലാ യുംകിനു അൻ നജ്അല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി കൽ മുഫ്സിദീന ഫിൽ അർദ്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ നാം അവരൊരിക്കലും തന്നെ തോന്നിവാസികളായ, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാക്കിയ ആളുകളെപ്പോലെ ആക്കുകയില്ല. ആമനു എന്ന് പറഞ്ഞാൽ യഅനി സ്വദ്ദഖൂ ബിമാ യജിബു തസ്ദീഖ്, വിശ്വസിക്കൽ അനിവാര്യമായതെല്ലാം വിശ്വസിക്കുന്നവരാകുന്നു അവർ. അല വജ്ഹിൽ ഖബൂലി വൽ ഇദ്ആൻ, കേവല വിശ്വാസമല്ല, ആ വിശ്വസിക്കുന്ന കാര്യം പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് അതിന് കീഴ്പ്പെട്ടുകൊണ്ട്, യഅനി തസ്ദീഖൻ മുസ്തൽസിമ, അഥവാ അനിവാര്യമായും അത് സത്യപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകരിച്ചുകൊണ്ട്. വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഐ അമലു അൽ അഅ്മാല സ്വാലിഹ, അമിലു അൽ അഅ്മാല സ്വാലിഹ, സൽ പ്രവർത്തനങ്ങൾ അവർ പ്രവർത്തിക്കുന്നു. യഅനി വൽ അഅ്മാലു സ്വാലിഹാത്ത്, ഈ സൽ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിയല്ലതി ഇജ്തമഅ ഫീഹാ ഷൈആൻ, രണ്ട് കാര്യങ്ങൾ അതിലുണ്ടായിരിക്കും. അവ്വലുഹുമാ, ഒന്നാമത്തേത് അൽ ഇഖ്ലാസു ലില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിന് വേണ്ടി നിഷ്കളങ്കമായി കൊണ്ടത് ചെയ്യുക എന്നത്, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിക്കൽ. വസ്സാനി, രണ്ടാമത്തേത് അൽ മുതാബഅത്തു ലിശരീഅത്തില്ലാ, അള്ളാഹുവിന്റെ റസൂൽ, അള്ളാഹുവിന്റെ ശരീഅത്തിനോട് അത് കിടപിടിക്കുന്നതായിരിക്കണം, യോജിക്കുന്നതായിരിക്കണം. അതായത് പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തന്ന രൂപത്തിലായിരിക്കണം. ഇങ്ങനെ ഈ രണ്ട് നിബന്ധനകൾക്ക് വിധേയമാകുന്ന കർമ്മങ്ങളെ സ്വാലിഹായ അമൽ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയൂ എന്നർത്ഥം. അല്ലാമ തബരി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, അനജ്അലുല്ലദീന സ്വദഖുല്ലാഹ വറസൂല, അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും സത്യപ്പെടുത്തിയ ആളുകളെ നാം ആക്കുകയോ, വഅമിലു ബിമാ അമറഹുല്ലാ അമറല്ലാഹു ബിഹി,
അല്ലാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കും.

0: ക്കുകയും ചെയ്യുന്നവരെ, വൻതഹൗ അമ്മാ നഹാഹും അൻഹു, അല്ലാഹു വിലക്കിയത് ഉപേക്ഷിക്കുന്ന വർജിക്കുകയും ചെയ്യുന്ന ആളുകളെ, കൽ മുഫ്സിദീന ഫിൽ അർദ്, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ. യഖൂലു കല്ലദീന യുശ്രികൂന ബില്ലാ, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നവരെ പോലെ. വയഅസൂനഹു, അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരെ പോലെ. വയുഖാലിഫൂന അംറഹു വനഹ്യ, അല്ലാഹുവിന്റെ കൽപ്പനകളും വിലക്കുകളും ലംഘിക്കുന്നവരെ പോലെ നാം ആക്കുമെന്നാണോ ഇവർ വിചാരിക്കുന്നത്? അം നജ്അലുൽ മുത്തഖീന, അദ്ദേഹം പറയുന്നു, യഖൂലു അല്ലദീന തഖൗ ബിത്വാഅതിഹി വറാഖബൂഹു, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ. ഫഹദറു മഅസീഹി, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന പ്രവർത്തനങ്ങളെ വളരെ ഭയത്തോടുകൂടി നോക്കിക്കാണുന്നവർ, അതിൽ ജാഗ്രത പാലിക്കുന്നവർ. കൽ ഫുജ്ജാർ യഅനീ കൽ കുഫാർ അൽ മുൻതഹികീന ഹുറുമാത്തില്ലാ, അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നിർലജ്ജം പ്രവർത്തിക്കുന്ന സത്യനിഷേധികളെപ്പോലെ നാം അവരെ ആക്കുമെന്നാണോ? ഇവിടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം, ഒരിക്കലും തന്നെ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാവുകയില്ല. യഥാർത്ഥ വിശ്വാസികൾക്ക് അവരർഹിക്കുന്ന കൃത്യമായ പ്രതിഫലം അള്ളാഹു നൽകും. അതുപോലെ തന്നെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ, അവർ അർഹിക്കുന്ന ശിക്ഷ അള്ളാഹു അവർക്ക് നൽകും. അതുപോലെ തന്നെ യാതൊരു വിധത്തിലും നിയന്ത്രണങ്ങൾ പാലിക്കാത്ത കടുത്ത ധിക്കാരികളായി ജീവിക്കുന്ന ആളുകൾ, നേരത്തെ തൊബ്രി റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഷിർക്കും കുഫുറും അതേപോലെ തന്നെ ഇസ്യാനുമൊക്കെ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ആ ആളുകളും തഖ്വയോടുകൂടി ജീവിക്കുന്ന, അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുപോലെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഭയഭക്തന്മാരും ഒരിക്കലും തന്നെ ഒരുപോലെയാവുകയില്ല എന്നർത്ഥം. തുടർന്ന് 29-ാമത്തെ വചനം,
1: കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക് മുബാറകുൽ ലിയദബ്ബറു ആയാതി വലിയതദക്കറ ഉലുൽ അൽബാബ്.
0: കിതാബുൻ, ഒരു വേദഗ്രന്ഥം. അൻസൽനാഹു, നാം അതിനെ ഇറക്കിയിരിക്കുന്നു. ഇലൈക, നിനക്ക്, നിങ്ങളിലേക്ക്. മുബാറക്കുൻ, അനുഗ്രഹീതമായത്, ആശീർവദിക്കപ്പെട്ടത്. ലിയദബ്ബറു, അവർ ഉറ്റാലോചിക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ. ആയാതിഹി, അതിൻ്റെ ആയത്തുകളെ. വലിയ തദക്കറ, ഓർമ്മിക്കുവാനും സ്മരിക്കുവാനും. ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ. അതായത്, ഇതാ നാം നിനക്ക് അവതരിപ്പിച്ചു തന്നിട്ടുള്ള ഒരു വേദഗ്രന്ഥം, അനുഗ്രഹീതമാണത്. അതിൻ്റെ സൂക്തങ്ങളെ അഥവാ ദൃഷ്ടാന്തങ്ങളെ അവർ ഉറ്റാലോചിക്കുവാനും ബുദ്ധിമാന്മാർ ഓർമ്മിക്കുവാനും വേണ്ടിയത്രേ ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഈ പരിശുദ്ധമായ മാസത്തിൽ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സാധാരണ ധാരാളമായി കേൾക്കുന്ന കാര്യമാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം. നാം കഴിയുന്നത്ര ഓതേണ്ട, പാരായണം ചെയ്യേണ്ട, പഠിക്കേണ്ട സന്ദർഭമാകുന്നു ഇത് എന്ന്. യഥാർത്ഥത്തിൽ കേവല പാരായണമല്ല ഈ ഗ്രന്ഥത്തിൻ്റെ പരമമായ ലക്ഷ്യം. മറിച്ച് ആശയം ഗ്രഹിച്ചുകൊണ്ട് പാരായണത്തോട് കൂറുപുറത്തിക്കൊണ്ട് ഏതൊരു നന്മയിലേക്കാണോ ഈ വചനം അല്ലെങ്കിൽ ഈ ഗ്രന്ഥം നമ്മളെ ക്ഷണിക്കുന്നത്, ആ കാര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള പാരായണമാണ് അള്ളാഹു ഈ ഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക, തീർച്ചയായും ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് നാം അയച്ചു തന്നിരിക്കുന്നു, ഇറക്കിത്തന്നിരിക്കുന്നു. മുബാറക്കുൻ, അനുഗ്രഹീതമായ ഗ്രന്ഥം. എന്തിനു വേണ്ടിയാണ് ഇറക്കിത്തന്നത്? ലിയദബ്ബറു, അവർ ഉറ്റാലോചിക്കാൻ വേണ്ടി. ആയാതിഹി, അതിൻ്റെ വചനങ്ങൾ. മുഫസ്സിറുകൾ പറയുന്നു, കിതാബുൻ മർഫൂഉൻ അല അന്നഹു ഖബറുൻ ലിമുബ്തദഇൻ, ഭാഷാപരമായി ആ ആയത്തിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങൾ, കിതാബുൻ എന്നത് മർഫു ആണ്, അഥവാ റഫ് ചെയ്യപ്പെട്ടതാണ്. എന്താ കാരണം? അത് ഒരു മുബത്തദ ഇൻ്റെ ഖബറാകുന്നു. അവിടെ കളയപ്പെട്ട മുബത്തദ മുബത്തദ ഹാദാ എന്നതാകുന്നു. അങ്ങനെ വരുമ്പോൾ ഹാദാ കിതാബുൻ മുബാറക്കുൻ, ഇത് അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാകുന്നു എന്നർത്ഥം വരും. അമത് ബറകാത്തുഹു വക്കസുറത്ത് ഖൈറാത്തുഹു, ഖുർആൻ മുബാറക്കാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഗ്രഹം എന്നത് വ്യാപകമാണ്. അതേപോലെ തന്നെ അതിൻ്റെ നന്മകൾ അതും എണ്ണമറ്റതാകുന്നു. അൻസൽനാഹു, നാം അതിനെ ഇറക്കി. അലൈക, താങ്കളുടെ മേൽ. യാ നബിയ്യന, നമ്മുടെ പ്രവാചകരെ. ലിയദ്ദബ്ബറു ആയാതിഹി, അതിൻ്റെ വചനങ്ങൾ, ആ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടി. ഫഹാദ ഹുവൽ മഖ്സൂദുൽ അഅ്ലമു മിന തിലാവ, പാരായണത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്നത് ഇതാകുന്നു. നാം ഓതുന്ന ആയത്തുകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അൻ തഖ്റഅ വതദബ്ബറ വതഫ്ഹമ സുമ്മ തഅമൽ, നീ പാരായണം ചെയ്യുക, നീ അതിനെക്കുറിച്ച് ചിന്തിക്കുക, നീ ആശയം ഗ്രഹിക്കുക, അതനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഫലായകുൻ ഹമ്മുക ഇദാ ഖറഅത ആഖിറമാ തഖ്റഅ, നീ ഓതുമ്പോൾ നിന്റെ ലക്ഷ്യം പരമാവധി ഓതുക എന്നതാവാൻ പാടില്ല. വലാക്കിൻ ലിയകുൻ ഹമ്മുക മാ തഫ്ഹമു മിൻ ഹാദൽ കിതാബിൽ കരീം, മറിച്ച് ഈ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ വേണ്ടി അതിന് അറിഞ്ഞുകൊണ്ടാകണം നീ ഓതുന്നത്. നിന്റെ ലക്ഷ്യം ഈ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യങ്ങൾ അറിയണം, മനസ്സിലാക്കണം എന്നായിരിക്കണം. ഫുലാനുൻ തഖ്റഉ ജുസ്അൻ വാഹിദൻ ബി തദബ്ബുരിൻ ഖൈറുൻ ലക മിൻ അൻ തഖ്റഅ അശറ അജ്സാഇൻ, ഒരാള് ഒരു ജുസ് ഓതുന്നു ചിന്തിച്ചുകൊണ്ട്, ആശയം ഗ്രഹിച്ചുകൊണ്ട്, അതാണ് ഉത്തമം. പത്തു ജുസ് ബിലാ തദബ്ബുരിൻ, ചിന്തിക്കാതെ ആശയം ഗ്രഹിക്കാതെ ഓതുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠം ചിന്തിച്ചുകൊണ്ട് ഒരല്പം ഓതുന്നതാകുന്നു. അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഒരാൾ നമസ്കരിക്കുന്നു, അയാൾ സൂറത്തുൽ ബഖറയും സൂറത്തു ആലി ഇംറാനും ഓതിയാണ് നമസ്കരിക്കുന്നത്, മറ്റൊരാൾ നമസ്കരിക്കുന്നു, അദ്ദേഹം സൂറത്തുൽ ബഖറ മാത്രമാണ് ഓതിയിട്ടുള്ളത്, രണ്ടുപേരും ഒരുപോലെ ഒരേ സമയമെടുത്തുകൊണ്ടാണ് നമസ്കരിക്കുന്നത്, റുക്കൂഉം സുജൂദും മറ്റു കാര്യങ്ങളുമൊക്കെ, ഇതിലേതാണ് അഫ്ദൽ? അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടി, അല്ലദീ ഖറഅൽ ബഖറ വഹ്ദഹ, സൂറത്തുൽ ബഖറ മാത്രം ഓതി നമസ്കരിച്ച ആളാകുന്നു ശ്രേഷ്ഠൻ. ലിഅന്ന ഖിറാഅതുഹു ഖിറാഅതു തദബ്ബുരി വൽ ഫഹ്മ്, കാരണം അദ്ദേഹത്തിൻ്റെ പാരായണം ഗ്രഹിച്ചുകൊണ്ടും ചിന്തിച്ചുകൊണ്ടുമാകുന്നു. വഹാദാ ഹുവൽ മഖ്സൂദുൽ അഅ്ലം മിനൽ ഖിറാഅ, ഇതാണ് പാരായണത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതുകൊണ്ട് നാം മനസ്സിലാക്കണം, ഈ പരിശുദ്ധമായ മാസത്തിൽ ആശയം ഗ്രഹിച്ചുകൊണ്ട്, വചനങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്, അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യാനാണ് നാം കാര്യമായി പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഗ്രന്ഥം നമുക്കിറക്കിത്തന്നത് ഈ ഗ്രന്ഥം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്, കേവല പാരായണത്തിന് വേണ്ടിയല്ല. എന്നാൽ പാരായണത്തിന് അർഹിക്കുന്ന പ്രതിഫലമുണ്ടെന്നത് സ്വഹീഹായ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഗ്രന്ഥത്തെ കൂടുതൽ അടുത്തറിയാൻ, ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ ഗ്രന്ഥത്തിന് അനുയായിയായി ജീവിക്കാൻ നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 28-29 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ നാം മനഃപാഠമാക്കിയത്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായം സൂറത്തു അഅ്റാഫിൻ്റെ 94 മുതൽ 129 വരെയുള്ള വചനങ്ങളുടെ പാരായണങ്ങളാണ്. പാരായണം നിർവഹിക്കുന്നത് കാരി അബ്ദുല്ല അൽ ഖലഫ്.
4: أعوذ بالله من الشيطان الرجيم.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Email hello@peaceradio.com. Phone 9020840840. www.peaceradio.com.
2: Peace Quran Radio il Muhammad Amani Maulaviyude tafsirinte shabdavishkaramaanu naam kelkunnathu. Vishuddha Quran malayaligale sambandhichodathalum adu vaayikkuvanum adu manasilakkuvanumulla avasaram മുഹമ്മദ് അമാനി മൗലവിൻ്റെ തഫ്സീറിലൂടെ നമുക്ക് എന്നും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദാവിഷ്കാരമാണ് പീസ് ഖുർആൻ റേഡിയോയിലൂടെ നാം കേൾക്കുന്നത്. സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇന്ന് നാം കേൾക്കുന്നത്.
3: വചനം 17.
4: ഊത്തിയിലെ കൊല്ലപ്പെടട്ടെ, നശിക്കട്ടെ, ശാപമടയട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. മാ അക്ഫറഹ്, അവനെ ഇത്രയധികം നന്ദികെടുത്തിയത്, അവിശ്വാസിയാക്കിയത് എന്താണ്?
5: ഖുതിലൽ ഇൻസാനു മാ അക്ഫറഹ്,
4: മനുഷ്യൻ കൊല്ലപ്പെടട്ടെ അഥവാ നാശമടയട്ടെ, എന്താണ് അവൻ ഇത്ര നന്ദികെട്ടവൻ അഥവാ അവിശ്വാസിയായത്?
3: വചനം 18.
4: മിൻ അയ്യി ഷൈഇൻ, ഏതൊരു വസ്തുവിൽ നിന്നാണ്? ഖലഖ, അവൻ അവനെ സൃഷ്ടിച്ചത്.
5: മിൻ അയ്യി ഷൈഇൻ ഖലഖ,
4: ഏതൊരു വസ്തുവിൽ നിന്നാണ് അവൻ അഥവാ അല്ലാഹു അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്?
3: വചനം 19.
4: മിൻ നുത്ഫത്തിൻ, ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്. ഖലഖഹു, അവൻ അവനെ സൃഷ്ടിച്ചു. ഫഖദ്ദറഹ്, എന്നിട്ടവനെ കണക്കാക്കി, വ്യവസ്ഥ ചെയ്തു.
5: മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹ്,
4: ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നു തന്നെ അതെ അവനെ അവൻ സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ വേണ്ട പ്രകാരം വ്യവസ്ഥ ചെയ്തു.
3: വചനം 20.
4: സുമ്മ സബീല, പിന്നെ വഴി. യസ്സറഹ്, അവൻ അവനു എളുപ്പമാക്കി. പിന്നെ അവൻ ചരിക്കേണ്ടുന്ന മാർഗം അവന് എളുപ്പമാക്കി കൊടുത്തു.
3: വചനം 21.
4: സുമ്മ അമാതഹു, പിന്നെ അവനെ മരണപ്പെടുത്തി. ഫഅഖ്ബറഹ്, എന്നിട്ട് അവനെ ഖബറിലാക്കി.
5: സുമ്മ അമാതഹു ഫഅഖ്ബറഹ്,
4: പിന്നെ അവനെ മരണപ്പെടുത്തി, എന്നിട്ടവനെ ഖബറിലാക്കി മറച്ചു.
3: വചനം 22.
4: സുമ്മ ഇദാ ശാ, പിന്നെ അവൻ ഉദ്ദേശിച്ചാൽ, വേണ്ടുക വെക്കുമ്പോൾ. അൻശറഹ്, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും.
5: സുമ്മ ഇദാ ശാ അൻശറഹ്,
4: പിന്നീട് അവൻ അഥവാ അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ അവനെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണ്.
6: മനുഷ്യൻ സത്യനിഷേധിയും ധിക്കാരിയുമായി ജീവിക്കുക വഴി അല്ലാഹുവിനോട് കാണിക്കുന്ന നന്ദികേടിൻ്റെ ഗൗരവം അവൻ്റെ ആദ്യന്ത ചരിത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവനെ ധൈര്യപ്പെടുത്തുകയാണ്. അതേ ചരിത്രം തന്നെ അവൻ്റെ പുനരുത്ഥാനത്തിന് തെളിവ് നൽകുകയും ചെയ്യുന്നു. അവൻ്റെ അസ്തിത്വം ഉടലെടുത്തത് എവിടെ നിന്നാണെന്ന് ചോദിച്ച് അവൻ്റെ മനസ്സിനെ തട്ടി ഉണർത്തിക്കൊണ്ടാണ് ആ ചരിത്രം അവനെ ഓർമ്മിപ്പിക്കുന്നത്. അതെ, കേവലം നിസ്സാരമായ ഒരു ഇന്ദ്രിയ ബിന്ദുവിൽ നിന്നാണ് അവൻ്റെ ഉത്ഭവം. അങ്ങനെ അവന് ഒരു പൂർണ്ണമായ മനുഷ്യരൂപം നൽകി. ആകൃതിയും പ്രകൃതിയും നിശ്ചയിച്ചു. അന്നവും ആയുസ്സുമെല്ലാം വ്യവസ്ഥ ചെയ്തു. നന്മതിന്മകളുടെയും വിജയപരാജയത്തിൻ്റെയും മാർഗം വിവരിച്ചുകൊണ്ട് നേർമാർഗവും സൗകര്യപ്പെടുത്തി കൊടുത്തു. അതെ, അവന് വേണ്ടതെല്ലാം കൊടുത്തരുളി. പിന്നീട് ആയുഷ്കാലം അവസാനിച്ചപ്പോൾ മരണപ്പെടുത്തി ഭൂമിയിൽ മറക്കുകയും ചെയ്തു. ഇതിൻ്റെയെല്ലാം കർത്താവും നേതാവുമായ അതേ അല്ലാഹു തന്നെയാണ് താൻ ഉദ്ദേശിക്കുന്ന ഒരവസരത്തിൽ മനുഷ്യനെ വീണ്ടും ജീവിപ്പിക്കുമെന്ന് പറയുന്നതും. എന്തുകൊണ്ട് ഈയൊരു കാര്യം അവന് വിശ്വസിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയുന്നില്ല. ഇതിൻ്റെ പേരിലാണല്ലോ അവൻ്റെ നിഷേധവും ധിക്കാരവുമൊക്കെ. അപ്പോൾ അവൻ്റെ നന്ദികേടും അവൻ്റെ നിഷേധവും അങ്ങേയറ്റം കടുത്തതു തന്നെ. ഉതില കൊല്ലപ്പെടട്ടെ എന്ന വാക്കിൻ്റെ അർത്ഥത്തെയും ഉദ്ദേശത്തെയും സംബന്ധിച്ച് സൂറത്ത് മുദ്ദസിറിൽ വിവരിച്ചത് ഓർക്കുക. മനുഷ്യൻ്റെ നന്ദികേടിൽ അള്ളാഹുവിനുള്ള വെറുപ്പും പ്രതിഷേധവുമാണത് കുറിക്കുന്നത്. അള്ളാഹു തുടർന്നു പറയുന്നു.
3: വചനം 23.
4: കല്ല, അങ്ങനെയല്ല, വേണ്ട. ലമ്മാ യഖളി, അവൻ നിർവഹിച്ചിട്ടില്ല. മാ അമറഹു, അവൻ അവനോട് കൽപ്പിച്ചത്.
5: കല്ല ലമ്മാ യഖളി മാ അമറഹു,
4: അങ്ങനെ വേണ്ട, അവനോട് അവൻ അഥവാ അള്ളാഹു കൽപ്പിച്ചതു അവൻ നിർവഹിച്ചില്ല.
3: വചനം 24.
4: ഫലിയന്നുർ, എന്നാൽ നോക്കിക്കൊള്ളട്ടെ. അൽ ഇൻസാനു, മനുഷ്യൻ. ഇലാ തആമിഹി, തൻ്റെ ഭക്ഷണത്തിലേക്ക്.
5: ഫലിയന്നുറിൽ ഇൻസാനു ഇലാ തആമിഹി,
4: എന്നാൽ മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ.
3: വചനം 25.
4: അന്ന സ്വബബ്ന, നാം ചൊരിഞ്ഞു കൊടുത്തിരിക്കുന്നത്. അൽമാ, വെള്ളം. സ്വബ്ബ, ഒരു ചൊരിക്കൽ.
5: അന്ന സ്വബബ്ന അൽമാ സ്വബ്ബ,
4: അതായത് നാം മഴവെള്ളം ഒരു ശക്തിയായ ചൊരിച്ചു കൊടുക്കൽ കൊടുത്തിരിക്കുന്നത്.
3: വചനം 26.
4: ثم شققنا, പിന്നെ നാം പിളർത്തി. الارض, ഭൂമിയെ. شقق, ഒരു പിളർത്തൽ.
5: ثم شققنا الارض شقق,
4: പിന്നെ ഭൂമിയെ നാം ഒരു യുക്തമായ പിളർത്തൽ പിളർത്തി.
3: വചനം 27.
4: فانبتنا, എന്നിട്ടു നാം മുളപ്പിച്ചു, ഉൽപാദിപ്പിച്ചു. فيها, അതിൽ. ഹബ്ബ, ധാന്യം.
5: ഫഅംബത്ന ഫീഹ ഹബ്ബ,
4: അങ്ങനെ അതിൽ നാം ധാന്യം മുളപ്പിച്ചു.
3: വചനം 28.
4: വഇനബ, മുന്തിരിയും. വഖദ്ബ, പച്ചക്കറിയും.
5: വഇനബൻ വഖദ്ബ,
4: മുന്തിരിയും പച്ചക്കറിയും.
3: വചനം 29.
4: വസൈതൂനൻ, സൈതൂനും. ഒലീവും. വനഖ്ല, ഈത്തപ്പനയും.
5: വസൈതൂനൻ വനഖ്ല,
4: ഒലീവും ഈത്തപ്പനയും.
3: വചനം 30.
4: വഹദായിഖ, തോട്ടങ്ങളും. ഗുൽബ, നിറഞ്ഞ, തിങ്ങിയ, നിബിഡമായ.
5: വഹദായിഖ ഗുൽബ,
4: വൃക്ഷങ്ങൾ തൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും.
3: വചനം 31.
4: വഫാകിഹത്തൻ, പഴങ്ങളും. വഅബ്ബ, മേച്ചിൽപുല്ലും.
5: വഫാകിഹത്തൻ വഅബ്ബ,
4: പഴവർഗവും മേച്ചിൽപുല്ലും മുളപ്പിച്ചു.
3: വചനം 32.
4: മതഅല്ലക്കും, നിങ്ങൾക്ക് ഉപയോഗത്തിന്. വലി അൻആമികും, നിങ്ങളുടെ കാലികൾക്കും.
5: മതഅല്ലക്കും വലി അൻആമികും,
4: നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട്.
6: മനുഷ്യനും അവൻ്റെ കാലികൾക്കും ആവശ്യമായ വിവിധ ഭക്ഷ്യവിഭവങ്ങളെ ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കുകയും അതിനുവേണ്ടി മഴ വർഷിപ്പിക്കുകയും ഭൂമി പാകപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിച്ചു നോക്കുന്നതായാലും അവർ അള്ളാഹുവിന് അളവറ്റ നന്ദി ചെയ്യുവാൻ കടപ്പെട്ടവരാണെന്ന് കാണാം. ഇവക്ക് പുറമെ എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ വേറെയും ഇരിക്കുന്നു. എന്നിട്ടും അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുവാനോ അവനോട് നന്ദി കാണിക്കുവാനോ തയ്യാറാകുന്നില്ല എന്ന് സാരം. പച്ചയിൽ മുറിച്ചെടുത്ത് ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറിച്ചെടി അഥവാ പോഷകച്ചെടികൾക്കും പൊതുവിൽ പറയപ്പെടുന്ന വാക്കാണ് ഖൽബ്. ഒരു പ്രത്യേക ചെടിയുടെ പേരാണെന്നും കറിക്ക് ഉപയോഗിക്കുന്ന എല്ലാ ഇലച്ചെടികൾക്കും പറയുന്ന പേരാണെന്നും അഭിപ്രായമുണ്ട്. അബ്ബ് എന്നാൽ മനുഷ്യർ തിന്നാറില്ലാത്തതും കാലികൾ മേഞ്ഞു തിന്നുന്നതുമായ പുൽച്ചെടികളാകുന്നു. നന്ദികേടിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്ന ആ ഭയങ്കര ഘട്ടത്തെപ്പറ്റിയാണ് അടുത്ത വചനങ്ങളിൽ വിവരിക്കുന്നത്.
3: വചനം 33.
4: എന്നാൽ വന്നാൽ വരുമ്പോൾ അസ്സോഹ ചെകിടടക്കുന്ന ശബ്ദം
5: ഫഇദാ ജാഅതിസ്സോഹ
4: എന്നാൽ ചെകിടടക്കുന്ന ആ ഭീകര ശബ്ദം വന്നാൽ
3: വചനം 34
4: യൗമ യഫിറു പേടിച്ചോടിപ്പോകുന്ന ദിവസം അൽ മർഉ മനുഷ്യൻ മിൻ അഖീഹി തന്റെ സഹോദരനെ വിട്ട്
5: യൗമ യഫിറുൽ മർഉ മിൻ അഖീ
4: അതായത് മനുഷ്യൻ തന്റെ സഹോദരനെ വിട്ട് ഓടിപ്പോകുന്ന ദിവസം
3: വചനം 35
4: വ ഉമ്മിഹി തന്റെ ഉമ്മയെ വിട്ട് വ അബീഹി തന്റെ ബാപ്പയെയും
5: വ ഉമ്മിഹി വ അബീ
4: തന്റെ മാതാവിനെയും പിതാവിനെയും വിട്ടും
3: വചനം 36
4: വ സാഹിബതിഹി തന്റെ തുണയെയും ഭാര്യയെയും വ ബനീഹി തന്റെ മക്കളെയും
5: വസാഹിബതിഹി വബനീ
4: തന്റെ തുണ അഥവാ ഭാര്യയെയും തന്റെ മക്കളെയും വിട്ടും ഓടുന്ന ദിവസം അഥവാ ഹാ എന്തായിരിക്കും അന്ന് അവന്റെ നില
3: വചനം 37
4: ലിക്കുല്ലിംരിഇൻ എല്ലാ മനുഷ്യനുമുണ്ട് മിൻഹും അവരിൽ നിന്നും യൗമ ഇദിൻ അന്ന് ആ ദിവസം ശഅ്നുൻ ഒരു കാര്യം വിഷയം യുഗ്നീഹ് അവനെ ഐശ്വര്യമാക്കുന്ന മതിയാക്കുന്ന

0: അന്നത്തെ ദിവസം അവരിൽ എല്ലാ ഓരോ മനുഷ്യനും ഉണ്ടായിരിക്കും അവന് മതിയാകത്തക്ക ഒരു കാര്യം.
1: അന്ത്യനാളിൽ സംഭവിക്കുന്ന കാഹളം ഊത്തിനെ പറ്റിയാണ് അസ്വാഹ ഉഗ്രത നിമിത്തം ചെകിടുപൊട്ടി കേൾവി നഷ്ടപ്പെടുമാറുള്ള ഭയങ്കര ശബ്ദം എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഓരോരുത്തരും ഭയവിഹ്വലരായി കിടുകിടുത്തു പോകുന്നു. ഒരാൾക്കും മറ്റൊരാളെക്കുറിച്ച് ചിന്തയോ ഓർമ്മയോ ഉണ്ടാകുന്നതല്ല. ഓരോരുത്തരും തൻ്റെ കാര്യം തൻ്റെ കാര്യം എന്നു മാത്രമായിരിക്കും. കാരണം അവനവൻ്റെ കാര്യം തന്നെ അവനവനു പിടിപ്പതും അതിലധികവുമുണ്ടായിരിക്കും. എന്നാൽ അള്ളാഹുവിനോട് കൂറും ഭക്തിയും പുലർത്തുന്നവരും നന്ദികേടും ധിക്കാരവും കാട്ടിക്കൊണ്ടിരിക്കുന്നവരും ഒരുപോലെയായിരിക്കുമോ? അല്ല.
2: വചനം 38.
0: വുജൂഹുൻ, ചില മുഖങ്ങൾ. യൗമ ഇദിൻ, അന്ന്. മുസ്ഫിറ, തെളിഞ്ഞവയായിരിക്കും, ശോഭിച്ചവയായിരിക്കും.
3: വുജൂഹുൻ യൗമ ഇദിൻ മുസ്ഫിറ,
0: ചില മുഖങ്ങൾ അന്നത്തെ ദിവസം പ്രസന്നമായി തെളിഞ്ഞവയായിരിക്കും.
2: വചനം 39.
0: ദാഹിക, ചിരിക്കുന്നവ. മുസ്തബ്ഷിറ, സന്തോഷം കൊള്ളുന്നവ.
3: ദാഹികതും മുസ്തബ്ഷിറ,
0: ചിരിക്കുന്നവയായിരിക്കും, സന്തോഷം കൊള്ളുന്നവയായിരിക്കും.
2: വചനം 40.
0: വവുജൂഹുൻ, ചില മുഖങ്ങളാവട്ടെ. യൗമ ഇദിൻ, അന്ന്. അലൈഹ, അതിൻ്റെ മേലുണ്ടായിരിക്കും. ഗോബറ, പൊടി.
3: വവുജൂഹുൻ യൗമ ഇദിൻ അലൈഹ ഗോബറ,
0: വേറെ ചില മുഖങ്ങളാകട്ടെ, അന്നു അവയുടെ മേൽ പൊടിപടലം ഉണ്ടായിരിക്കും.
2: വചനം 41.
0: തർഹഖുഹ, അവയെ മൂടും, പൊതിയും. ഓത്തേറ, കൂരിരുട്ട്, ഇരുൾ.
3: തർഹഖുഹ ഖതറ,
0: അവയെ കൂരിരുട്ട് മൂടിയിരിക്കും.
2: വചനം 42.
0: ഉലായിക, അക്കൂട്ടർ. ഹുമുൽ കഫറ, അവർ തന്നെയാണ് അവിശ്വാസികൾ, നന്ദികെട്ടവർ. അൽഫജറ, തോന്നിയവാസികളായ, മഹാപാപികളായ.
3: അക്കൂട്ടരത്രേ
0: തോന്നിവാസികളായ അവിശ്വാസികൾ.
1: അപ്പോൾ ആദ്യം പറഞ്ഞ പ്രസന്ന മുഖങ്ങൾ സുകൃതവാന്മാരായ സത്യവിശ്വാസികളാണെന്ന് പറയേണ്ടതില്ല. അള്ളാഹു അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നമ്മയെല്ലാം സുകൃതവാന്മാരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ.
4: പീസ് ഖുർആൻ റേഡിയോയിൽ തഫ്സീർ അമാനി, സൂറത്തുൽ അബസയിലെ 17 മുതൽ 42 വചനങ്ങളാണ് ഇതുവരെ നാം കേട്ടത്.
5: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ആത്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ. ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
6: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ. ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേൾക്കുന്നത് മധുരം ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറ വാഖിയ പൂർണ്ണമായ പാരായണം. പാരായണം നിർവഹിക്കുന്നത് അൽഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ ബിൻ നിസാർ.
2: സൂറത്തുൽ വാഖിയ മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിദ് മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅത്തിഹ കാദിബ ഖാഫിദത്തുർ റാഫിഅ ഇദാ റു

0: حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم.
1: Peace Radio. Tune to reality.
2: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
1: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
2: ഖുർആൻ റേഡിയോയിൽ അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്തുൻ നാസിഅത്തിന്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരിഇ മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സുഹൃത്തു നാസിയാത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 21-ാം അധ്യായം സൂറത്തുൽ അംബിയ 83 മുതൽ 112 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഖാരി ഖാലിദ് അൽ ജലീൽ.
2: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശുഅറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദീ അൽ യമാനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും, സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. ഖുർആൻ പാരായണ മര്യാദകൾ പഠിപ്പിക്കപ്പെടുന്ന പാരായണ പഠനം പരിപാടിയിൽ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ നയിക്കുന്ന പഠന ക്ലാസ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ബയ്യിന പ്രാരംഭം മുതൽ പാരായണം ചെയ്യുന്നതിലെ നിയമങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പരിപാടിയിൽ നാം കേൾക്കുന്നത്.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅല ആലിഹി വസഹബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്തുൽ ബയ്യിനയാണ്. സൂറത്തുൽ ബയ്യിന 98-ാമത്തെ സൂറത്താണ്. കുറച്ച് അല്പം ഇതുവരെ നമ്മൾ ഓതിയ സൂറത്തുകളെക്കാൾ കുറച്ചും കൂടി വലിയ സൂറത്താണ്. ദീർഘമായ, അല്പം ദീർഘമായ, ഇതുവരെ നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അല്പം ദീർഘമായ ആയത്തുകളുമാണ് അതിലുള്ളത്. നോക്കാം അതിലെന്തൊക്കെയാണ് എന്നുള്ളത്. അഊദു ബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻിർ റഹീം. ലം യകുനല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് മിൻ അഹ്ലി. നൂനു സാക്കിനക്ക് ശേഷം ഹംസയാണ്. അപ്പോൾ ഇളഹാർ ഫക്കീന, ഇളഹാറാണ്. ഹത്താ തഅതിയഹുമുൽ ബയ്യിന, ബയ്യിന ബയ്യിനത്തു എന്നുള്ളത് ബയ്യിന. ഒരു ഹാവോടുകൂടി, സുക്കൂനുള്ള ഹാവോടുകൂടി നിർത്തു, ബയ്യിന. പിന്നെ റസൂലുമ്മിന, തൻവീന് ശേഷം മീമാണ്. ഇളഹാ ഇതാം ബിഗുന്ന, യത്തുലു സുഹുഫമ്മു, അതും തൻവീന് ശേഷം മീമാണ്. സുഹുഫമ്മു തഹറ ഫീഹ കുതുബു ഖയ്യിമ, അതും ഇഖ്ഫ ആണ്. കുതുബു ഖ കിതാബില്ലാഹി മിം ബഅദി, ഇഖ്ലാബാണ്. നൂന് സാക്കിനയെ മീമാക്കി മാറ്റിയിട്ട് ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. മിം ബഅദി. പിന്നെ ജാ മദ്ദാണ്. മദ് മുത്തസിൽ, നാല് ഹർക്കത്തെങ്കിലും നിർബന്ധമായും നീട്ടണം. ഒമാ മിറു മദ് മുൻഫസിലാണ്. 120 ഇല്ലാ ലി അബ്ദുല്ലാഹ മുഖ്ലിസ്സീൻ അൽഹുദ്ദീൻ ഹുനഫാ, മദ് മുത്തസിൽ വീണ്ടും നീട്ടി ഓതണം. ദാലിക ദീനുൽ ഖയ്യിമ, ഇന്നല്ലദീന കഫറു മിൻ അഹ്ലി, വീണ്ടും ഇളഹാറാണ്. മിൻ അഹ്ലി ഖാലിദീന ഫീഹ ഉലൈക, മദ് മുത്തസിലാണ്. നാല് ഹർക്കത്തെങ്കിലും ചുരുങ്ങി നീട്ടണം. പിന്നെ ഷുറുൽ ബരിയ അമിനു വഅമിലു സ്വാലിഹാത്തി ഉലൈക, വീണ്ടും മദ് മുത്തസിൽ. ജസാഉഹും, മദ് മുത്തസിൽ. ഇൻദ ഇഖ്ഫ ആണ്. ജന്നാത്തു അദ്നിൻ തജ്രി, വീണ്ടും ഇഖ്ഫ. മിൻ തഹ്തിഹ, അതും വീണ്ടും ഇഖ്ഫ. അൻഹാർ ഇളഹാർ. ഖാലിദീന ഫീഹ അബദ, മദ് മുത്തസിൽ. മദ് മുഫസിൽ. റളിയല്ലാഹു അൻഹും ഇളഹാർ. വറളു അൻ ഇളഹാർ. ലിമൻ ഖഷിയ, ലിമൻ ഖഷിയ ഇളഹാർ. അപ്പം ഓതി നോക്കാം.
5: أعوذ بالله من الشيطان الرجيم.

0: അപ്പോൾ വീണ്ടും ഹുനഫ ഉണ്ടാവുന്ന മതി മതി. ആ
1: ഹുനഫ വയുഖീമു സ്വലാത വയുതു സകാത വദാലിക.
0: ഒന്നുകൂടി ഹുനഫ സകാന്ന് നിർത്ത. സകാത്ത് നിർത്ത. യുതുസ്സകാ ഹുനഫ

0: ഇൻഷാല്ല അടുത്ത എപ്പിസോഡിൽ തീർക്കാം, കാരണം കുറച്ച് ദീർഘമായ സുഹൃത്താണല്ലോ. അടുത്ത എപ്പിസോഡിൽ തീർക്കാം ഇൻഷാല്ല. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം. സൂറത്തു അൽ ബയ്യിന ആദ്യം മുതൽ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെ ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിലേക്ക്. സൂറ ബക്കറയിലെ 6-7 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂർ നമ്മോടൊപ്പം ചേരുന്നു.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 5 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 6-7 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: أأنذرتهم أم لم تنذرهم لا يؤمنون. ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. ഇന്നല്ലദീന കഫറു, ഇന്ന നൂന്ന് ശബ്ദുണ്ട്, മണിക്കണം. ഇന്ന അല്ലദീന, ദാലിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലദീന അല്ല അല്ലദീന, അല്ലദീന. ഇന്നല്ലദീന കഫറു, ഇവിടെ കാഫിൻ്റെ ഒരു സിഫത്ത് അഥവാ ലൈറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിക്കാതെ. കഫറു കഫറു അല്ല. പലപ്പോഴും ആളുകൾ കോതിപ്പോകുന്നത് കഫറു കഫറു എന്നാണ്, കാഫിരീൻ ഈ രൂപത്തിൽ കഫറു എന്ന്. കഫറു കാഫിനെയും ഫാഇനെയും ഒക്കെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം. കഫറു സവാഉൻ അലൈഹിം, സവാഉൻ മദ് മുത്തസിലാണ്, മുത്തസിൽ വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ. ഹർക്കത്ത് ഖദർ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ കൈ ഒന്ന് മടക്കി ഓപ്പണാക്കുന്ന ആ ഒരു സമയമാണ് ഒരു ഹർഫ് എന്ന് പറയുന്നത്. മടക്കുന്നത് മാത്രം ഒരു ഹർക്കത്ത്. അപ്പോൾ മടക്കിയാൽ മാത്രം ഒരു ഹർക്കത്ത്, അത് തുറന്നാൽ അഥവാ കൈയൊന്ന് മടക്കി തുറന്നാൽ ഒരു ഹർഫ്, ഒരു അക്ഷരം എന്ന രൂപത്തിൽ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ ഹാഫ് ഓഫ് എ സെക്കൻഡ്, ഒരു സെക്കൻഡിൻ്റെ പകുതി, ഇത്രയാണ് ഒരു പിന്നെ ഹർക്കത്തിൻ്റെ ഖദർ എന്ന് പറയുന്നത്. ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം, അതാണ് മദ് മുത്തസിൽ. ഇനി സവാഉൻ അലൈഹിം, ഉൻ തൻവീൻ ശേഷം, അലൈഹിം ഇവിടെ ഐന്, സവാഉൻ അലൈഹിം ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം, അവിടെ മണിക്കരുത്. സവാഉൻ അലൈഹിം, സവാഉൻ അലൈഹിം, നലൈഹിം നൂനിനെ കൊണ്ടും വായിക്കരുത്, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സവാഉൻ അലൈഹിം അഅൻദർതഹും, അഅൻദർതഹും രണ്ട് ഹംസയാണ് തുടക്കത്തിൽ തന്നെ, അ കൃത്യമായിട്ട് ഉച്ചരിക്കണം. അഅൻദ സാക്കിന നൂനിന് ശേഷം ദാല് അവ്യക്തമാക്കി മണിക്കണം നൂനിനെ. അഅൻദർതഹും ഇഖ്ഫാഉം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കുക. അഅൻദർതഹും ഇനി അവിടെ നിർത്തിയാൽ ബാക്കിൽ നിന്നും വീണ്ടും അഅൻദർതഹും അം ലം തുൻദിർഹും ഇങ്ങനെ ഓതണം. ഇനി അഅൻദർതഹും അം ലൻ സാക്കിന മീമിന് ശേഷം ഹംസ കൃത്യമായിട്ട് മീമിനെ വെളിവാക്കണം. അഅൻദർതഹും

അംലം, ഇങ്ങനെ. ഇനി അംലം തുൻദിരുഹും, അംലം തുൻദിരുഹും, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇഖ്ഫാ ബിഗുന്ന തുൻദിരുഹും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ധാരാളം ആളുകൾ ഇവിടെ റായിനെ കനപ്പിക്കുകയാണ് ചെയ്യുക. തുൻദിർഹും, തുൻദിർ അല്ല, റായിനെ തെർക്കീഖ് ചെയ്യണം, നേർപ്പിക്കുകയാണ് വേണ്ടത്. തുൻദിർഹും, തുൻദിർഹും, ഇങ്ങനെയാണ് ഓതേണ്ടത്. ലാ യുഅ്മിനൂൻ, ലാ യുഅ്മിനൂൻ, അവസാനത്തിൽ മദ് ഇഅ്റാദുൽ സുക്കൂൻ. ഇനി അടുത്ത ആയത്ത്, ختم الله على قلوبهم وعلى سمعهم. ختم خ خ انا كان بيكلام ختم ختم الا خ ختم ختم الله تا انا ലൈറ്റ് ആയിട്ട് ഉച്ചരിക്കും വേണം. ختم എന്ന് കനപ്പിക്കരുത്. ختم الله, ختم الله على قلوبهم. عين തൊണ്ടയുടെ മധ്യഭാഗം. على قلوبهم قاف قلوبهم قلوبهم وعلى ساكنا ميمين ശേഷം വ വന്നാൽ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം, ഇദ്ഹാർ ചെയ്യണം. പലപ്പോഴും നമ്മുടെ അവിടെ മീം പൂർണ്ണമാവുകയില്ല. അല ഖുലൂബിഹിം വഅല, കാരണം രണ്ട് ചുണ്ട് തമ്മിൽ തട്ടുകയില്ല. അങ്ങനെ മീം പൂർണ്ണമാവാതെ വ ഉച്ചരിക്കും. പ്രത്യേകിച്ചും അവിടെ സാക്കിന മീമിന് ശേഷം ഫ വരുമ്പോൾ, ഫും വവും, എങ്ങനെ? ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോൻ. പലപ്പോഴും അവിടെ ആളുകൾ ഗൈരിൽ മഖ്ദൂബി അലൈഹിം വലദ്ദോലിൻ എന്നാ പറഞ്ഞു പോകുന്നത്. മീം പൂർണ്ണമാവുന്നില്ല, അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം. അല ഖുലൂബിഹിം വഅല സംഅഹിം. ഇനി വഅല സംഅഹിം, ഇവിടെയും മീമിനെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖൽഖല സംഅഹിം എന്ന് പറയുന്നത് സംഅഹിം, സംഅഹിം, ഇങ്ങനെ മീമും അയിനും മിക്സ് ആയി പോവുകയും ചെയ്യരുത്. വഅല സംഅഹിം, സംഅഹിം. വഅല അബ്സാരിഹിം, വഅല, ഇവിടെയും അയിനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മദ്ദിൻ്റെ അക്ഷരമേയ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ, മദ് മുൻഫസിൽ. വഅല അബ്സാരിഹിം, അബ് ബാഇന് ഖൽഖല ചെയ്യണം. അബ്സാരിഹിം ഗിഷാവ, ഗിഷാവ, ഐഷാവ ഓതരുത്. ഐഷാവ അല്ലെ ഐഷാവ, ഇങ്ങനെയൊന്നുമല്ല, ഗിഷാവ, ഗിഷാവ. വലഹും അദാബുൻ അസീം, വലഹും അദാബുൻ, വലഹും മദാബല്ല, വലഹും മദാബല്ല, വലഹും അദാബുൻ. ഐൻ ഉച്ചരിക്കണം. അദാബുൻ, അസാബല്ല, അദാബ്, അദാബുൻ അസീം, അദാബുൻ, തൻവീൻ ശേഷം ഐൻ ഇദ്ഹാർ ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസീം, അലീം, അലീം അല്ല, അസീം. ദ, ദി, ദു, അസ്, ഈ ഉച്ചാരണം അസീം. അവസാനത്തെ നീട്ടൽ മദ് ഇഅ്റാദുൽ സുക്കൂൻ. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: بهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم.
1: സൂറ ബഖറയിലെ 6-7 ആയത്തുകൾ നന്നായിട്ട് പഠിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബഖറയിലെ 6-7 വചനങ്ങളാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മെ പഠിപ്പിച്ചത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ നമ്മൾ കേട്ട സൂറ, സൂറത്തു ത്വഹ 7 മുതൽ 17 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് തൗഫീഖ് അസ്സയാഖ്.
1: മധുരം ഖുർആൻ നാം കേൾക്കുന്നത് 20-ാം അധ്യായം സൂറത്തു ത്വഹ 37 മുതൽ 55 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അൽ-ഖാരി അഹ്മദ് അൽ-ഉബൈദ്.
2: أعوذ بالله من الشيطان الرجيم.
3: ولقد

0: Peace Radio. Tune to reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
2: أعوذ بالله من الشيطان الرجيم.

بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء

0: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
1: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണൽ, വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനിയുണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാരത്തിലെ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.
3: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദ്

0: الله أكبر الله أكبر.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഫത്തഹിലെ 18 മുതൽ 26 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.

0: അഞ്ചാം അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം. പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ. ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അൽ മുഅല്ലിം. സൂറ നിസായിലെ 127 മുതൽ 129 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: رحيما.
1: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 127 മുതൽ 129 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് ഖലീഫ അത്തുനേജി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 29 അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41 വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29 അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അല്ലാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: ഈ ലോകത്തു അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണി പറയുന്നതോടൊപ്പം സദാസമയം അല്ലാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيع. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് കേൾക്കാം.
4: അധ്യായം 80, സൂറത്ത് അബസ. മുഖം ചുളിച്ചു. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 42.
5: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പു നേരിടുകയില്ലല്ലോ. ഈ സന്ദർഭത്തിലാണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അന്ധത നിമിത്തം സന്ദർഭം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നബിയെ, എനിക്ക് മാർഗദർശനം നൽകണം, വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് വിരസമായി തോന്നി. ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഇത് കാരണമാകുമെന്ന് മാത്രമല്ല, കേവലം സാധുവും അന്ധനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണിമാർക്ക് രസിക്കുകയില്ല. അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി തിരുമേനി അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി. മിക്ക മുഫസ്സിലുകളും തിർമിദി, ഹാക്കിം, റഹ്മഹുമുല്ലാ മുതലായവരും ഉദ്ധരിച്ചു കാണാവുന്ന ഈ സംഭവത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: അബസ, അദ്ദേഹം മുഖം ചുളിച്ചു. വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
7: അബസ വതവല്ല,
4: അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു.
6: വചനം 2.
4: അഞ്ജഅഹു, തന്റെ അടുക്കൽ വന്നതിനാൽ. അൽഅഅമ, കുരുടൻ.
7: അൻജഅഹുൽ അഅമ,
4: തന്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ.
6: വചനം 3.
4: വമായുദരീക, നിനക്കു എന്തറിയാം. ലഅല്ലഹു, അവനായേക്കാം. യസ്സക്ക, പരിശുദ്ധി പ്രാപിക്കും.
7: വമായുദരീക ലഅല്ലഹു യസ്സക്ക,
4: നബിയെ, നിനക്ക് എന്തറിയാം? അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ.
6: വചനം 4.
4: ഔയദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഓർമ്മിച്ചേക്കും. ഫതൻഫഅഹു, എന്നിട്ടു അവന് ഉപകാരം ചെയ്യുകയും. അദ്ദിക്റോ, ഉപദേശം, സ്മരണ.
7: ഔയദ്ദക്കറു ഫതൻഫഅഹു ദിക്റോ,
4: അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം.
5: അദ്ദേഹം മുഖം ചൊളിച്ചു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടോ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാതെ സൗമ്യമായ രൂപത്തിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മര്യാദ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ഉദ്ദേശം പരിപാവനവും മഹത്തായതും തന്നെ. പക്ഷേ ഒരു മറുവശം കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത്. എത്ര നിസ്സാരമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു വീഴ്ച വന്നു പോയാൽ ഉടനെ അല്ലാഹു അത് തിരുത്തുക പതിവാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ വേറെയും കാണാം. ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ അയാളോട് ഇടക്കു കടന്ന് സംസാരിക്കുക, അവരുടെ സംഭാഷണത്തിന് വിഘാതമുണ്ടാക്കുക, അവരുടെ സമ്മതം പ്രതീക്ഷിക്കാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക മുതലായവ നല്ല വഴക്കമല്ല. നബിവചനങ്ങളിൽ ഇവയെക്കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ഇബ്ന ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ തിരുമേനിക്ക് വെറുപ്പ് തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കുവാനുണ്ടോ എന്ന് സംശയിക്കപ്പെടാം. ഇതിന് മറുപടി അല്ലാഹുവിൻ്റെ വചനങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാണാം. ആഗതൻ, കേവലം കണ്ണുകാണാത്ത ഒരാൾ, വന്നത് ഉപദേശം തേടിക്കൊണ്ട്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതുമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലുണ്ടായിരുന്നവരോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ച് കെട്ടുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് കരുതത്തക്ക നിലപാടല്ല അവർക്കുള്ളതും. തുടർന്ന് പറയുന്നത് നോക്കുക.
6: വചനം 5.
4: അമ്മാമൻ, എന്നാൽ യാതൊരുവൻ. ഇസ്തഗ്ന, ധന്യത നടിച്ച.
7: അമ്മാമൻ ഇസ്തഗ്ന,
4: എന്നാൽ ധന്യത നടിച്ച അഥവാ സ്വയം പര്യാപ്തനെന്നു ധരിച്ചവനാകട്ടെ.
6: വചനം 6.
4: ഫഅൻത ലഹു, അപ്പോൾ നീ അവനു വേണ്ടി. തസദ്ദ, ഒരുമ്പെട്ടിരിക്കുന്നു.
7: ഫഅൻത ലഹു തസദ്ദ,
4: അവനു വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു.
6: വചനം 7.
4: വമാ അലൈക, നിന്റെ മേൽ എന്താണുള്ളത്? അവൻ പരിശുദ്ധി പ്രാപിക്കാതെ അഥവാ നന്നാവാതെ ഇരിക്കുന്നതിന്. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യത ഉള്ളത്?
6: വചനം 8.
4: വഅമ്മാമൻ, എന്നാൽ യാതൊരുവനാകട്ടെ. ജാഅക, നിന്റെ അടുക്കൽ വന്ന. യസ് ആ, ഉത്സാഹിച്ചുകൊണ്ട്. എന്നാൽ ഉത്സാഹപൂർവം പാഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ.
6: വചനം 9.
4: വഹുവ, അവനാകട്ടെ. യഹ്ഷ, ഭയപ്പെടുന്നതാനും.
7: വഹുവ യഹ്ഷ,
4: അദ്ദേഹമോ അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു.
6: വചനം 10.
4: ഫഅൻത അൻഹു, എന്നാൽ നീ അവനിൽ നിന്ന്. തലഹ, ശ്രദ്ധ തിരിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു.
7: ഫഅൻത അൻഹു തലഹ,
4: അദ്ദേഹത്തെ പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു.
5: ധനവും നേതൃത്വവുമുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയും, അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്കാവശ്യമില്ലെന്നാണ് അവരുടെ നില. അവർക്കു വേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനും വിജ്ഞാനദാഹിയുമായ ആ മാന്യന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്ന് താൽപ്പര്യം. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനി ആ മഹാനെ പൂർവാധികം ആദരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തിരുമേനി എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോയ ചില അവസരങ്ങളിൽ അദ്ദേഹത്തെയായിരുന്നു മദീനയിൽ അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. തിരുമേനിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 3, 4, 8, 9 എന്നീ വചനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ.
6: വചനം 11.
4: കല്ല, അങ്ങനെ വേണ്ട, അതല്ല. ഇന്നഹ, നിശ്ചയമായും അത്. തദ്കിറ, ഒരു ഉപദേശമാണ്, സ്മരണയാണ്.
7: കല്ല ഇന്നഹ തദ്കിറ,
4: അങ്ങനെ വേണ്ട, നിശ്ചയമായും അവ അഥവാ ഖുർആൻ വചനങ്ങൾ ഒരു ഉപദേശമാകുന്നു.
6: വചനം 12.
4: ഫമൻ ഷാ, അതിനാൽ ആർ ഉദ്ദേശിച്ചുവോ. ദക്കറ, അവനത് ഓർമ്മിക്കട്ടെ.
7: ഫമൻ ഷാ ദക്കറ,
4: ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ.
6: വചനം 13.
4: ഫീ സുഹഫിൻ, ചില ഏടുകളിൽ. മുക്കർറമ, മാനിക്കപ്പെട്ട, ആദരണീയമായ.
7: ഫീ സുഹഫിൻ മുക്കർറമ,
4: മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് അതുള്ളത്.
6: വചനം 14.
4: മർഫൂഅ, ഉയർത്തപ്പെട്ട, ഉന്നതമാക്കപ്പെട്ട. മുതഹ്ഹറ, ശുദ്ധമാക്കപ്പെട്ട.
7: മർഫൂഅത്തിൻ മുതഹ്ഹറ,
4: അതെ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ.
6: വചനം 15.
4: ബി ഐദി, കൈകളിൽ, കൈകളാൽ. സഫറ, ചില ദൗത്യവാഹകന്മാരുടെ, എഴുത്തുകാരുടെ.
7: ബി ഐദി സഫറ,
4: ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്.
6: വചനം 16.
4: കിറോമിൻ, മാന്യന്മാരായ. ബററോ, പുണ്യവാന്മാരായ.
7: കിറാമിൻ ബററ,
4: മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകന്മാരുടെ കൈക്ക്.
5: സാരം, അങ്ങനെ സതുപദേശം തേടി വരുന്നവന്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്ന് വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. ഈ ഓതിക്കേൽപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ അഥവാ ഖുർആൻ വചനങ്ങൾ അവരിൽ നിർബന്ധപൂർവ്വം വെച്ചു കെട്ടേണ്ട ആവശ്യവുമില്ല. കാരണം അവ കേവലം ഉപദേശങ്ങളാണ്. വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ എന്നേയുള്ളൂ. എന്നാൽ അത് സാധാരണ ഉപദേശങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക് പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയ ഗ്രന്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളത്രേ. അങ്ങനെ അവ വളരെ സംശുദ്ധവും പരിഭാവനവുമാകുന്നു. സഫറത്ത് എന്ന വാക്കിനാണ് ദൗത്യവാഹകന്മാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. രണ്ട് കൂട്ടർക്കിടയിൽ അന്യോന്യം സന്ദേശങ്ങൾ എത്തിക്കുന്നവർക്ക് സഫറത്ത് എന്ന് പറയപ്പെടും. അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി, ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ അഭിപ്രായപ്പെട്ടതുപോലെ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്നുള്ളതാണ് ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകന്മാർക്കുമിടയിലുള്ള ദൗത്യവാഹകരും വഹ്യു കൊണ്ടുവരുന്നവരും മലക്കുകളാണല്ലോ. സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും. ഈ അർത്ഥത്തെ ആധാരമാക്കി ഖുർആൻ എഴുതിവെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് ഫീ സുഹഫിൻ, ഏടുകളിൽ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അപ്പപ്പോൾ അവതരിക്കുന്ന ഖുർആനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ചു വന്നിരുന്ന ഏടുകളാണെന്നും അവർ പറയുന്നു. ദൗത്യവാഹകന്മാർ മലക്കുകളാണെന്ന് വെക്കുമ്പോൾ അതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായവും. ഏടുകൾ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ ജ്ഞാനഫലകമാകുന്ന ലൗഹൽ മഹ്ഫൂൽ ആയിരിക്കുന്നതാണ്. സൂറത്ത് വാക്കിയയിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളിൽ ഖുർആനെപ്പറ്റി ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ് അത് ഉള്ളതെന്നും പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ലെന്നും അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് ബുറൂജിൽ ബൽഹുവ ഖുർആനും മജീദ് ഫി ലോഹി മഹ്ഫൂൽ, എങ്കിലും അത് മഹത്തായ ഒരു ഖുർആനാകുന്നു, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണുള്ളത് എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ആശയം തന്നെയാണ് ഈ വാചകങ്ങളും ഉൾക്കൊള്ളുന്നത്. കൂടുതൽ വിവരം ആ രണ്ട് സ്ഥലത്തും നോക്കുക. ഒരു സംഗതി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സ്വഹാബികളാകുന്ന സത്യവിശ്വാസികളുടെ കൈക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ടു വരുന്ന ഏടുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ, അവ വാസ്തവത്തിൽ പരിശുദ്ധവും ഉന്നതവും തന്നെയാണെങ്കിലും അവയെപ്പറ്റി ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ഖുറൈശി പ്രമാണികളുടെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടാകുവാൻ അവകാശമില്ല. അവരുടെ മേൽ അത് വെച്ചു കെട്ടേണ്ടതില്ലെന്നും വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയം അള്ളാഹു പ്രസ്താവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുപരിചിതരും അവരുടെ ദൃഷ്ടിയിൽ നിസാരന്മാരുമായ സ്വഹാബികൾ എഴുതി സൂക്ഷിക്കുന്ന ഏടുകളുടെ പരിഭാവനത്വം അവരുടെ മുമ്പിൽ വെക്കുന്നതിൽ വളരെ ഔചിത്യമൊന്നും കാണുന്നില്ല. സഫറത്തിൻ്റെയും ഏടുകളുടെയും വിശേഷണങ്ങളായി അള്ളാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അള്ളാഹു ആലം.
3: സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദരൂപത്തിൽ നാം കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
8: പീസ് ഖുർആൻ റേഡിയോ, ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
9: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار.
10: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 27-ാമത്തെ വചനമാണ് ഊതിക്കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വമാ ഖലഖന, നാം സൃഷ്ടിച്ചിട്ടില്ല. അസ്സമാഅ, ആകാശത്തെ. വൽ അർദ, ഭൂമിയും. വമാ ബൈനഹുമാ, അവയുടെ ഇടയിലുള്ളതും. ബാത്തില, നിരർത്ഥമായി. വൃദാ, ذلك അത്. ظن, ധാരണയാണ്. الذين كفروا, അവിശ്വസിച്ചവരുടെ. فويل, അതിനാൽ നാശം. للذين كفروا, അവിശ്വസിച്ചവർക്ക്. من النار, നരകം നിമിത്തം, അല്ലെങ്കിൽ നരകമാകുന്ന. അഥവാ ആകാശവും ഭൂമിയും അവയുടെ ഇടയിലുള്ളതും നാം നിരർത്ഥമായി, അല്ലെങ്കിൽ വൃഥാ സൃഷ്ടിച്ചിട്ടില്ല. അവിശ്വസിച്ചിട്ടുള്ളവരുടെ ധാരണയത്രേ അത്. ആകയാൽ അവിശ്വസിച്ചവർക്ക് നരകമാകുന്ന നാശം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആകാശങ്ങളെയും അതേപോലെ തന്നെ ഭൂമിയെയും അവയ്ക്കിടയിലുള്ള കോടാനകോടി സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാകുന്നു. നിരർത്ഥമായി അർത്ഥശൂന്യമായി ഇതൊന്നും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെക്കുറിച്ച് അതേപോലെ അല്ലാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ധാരണ വിശ്വാസം അപ്രകാരമാകുന്നു. ഈ ആകാശഭൂമികൾ അത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യമൊന്നുമില്ല എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യുഖ്ബിറു തആല അന്നഹു മാ ഖലഖൽ ഖൽഖ അബസൻ, അല്ലാഹു അറിയിക്കുന്നു അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത് വെറുതെയല്ല. വഇന്നമാ ഖലഖഹും, തീർച്ചയായും അവരെ അവൻ സൃഷ്ടിച്ചത് ലിയഅബ്ദൂ, അവനെ ആരാധിക്കുന്നതിനു വേണ്ടിയാകുന്നു. വയുവഹിദൂഹു, അവനെ ഏകനാക്കുന്നതിനു വേണ്ടിയാകുന്നു. സുമ്മ യജ്മഉഹും ലിയൗമിൽ ജംഉ, പിന്നെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അവൻ അവരെ ഒരുമിച്ചു കൂട്ടും. ഫയുസീബുൽ മുത്തീഅ വയുഅദ്ദിബുൽ കാഫിറ, അല്ലാഹുവിന് വഴിപ്പെട്ടവന് അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹുവിനെ ധിക്കരിച്ച, അല്ലാഹുവിൽ അവിശ്വസിച്ചവനെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യും. വലിഹാദ ഖാല തആൽ, അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഖലഖന സമാഅ വൽ അർദ വമാ ബൈനഹുമ ബാത്തില ذാലിക ظന്നു ലദീന കഫറു. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഐ ലാ യറൗന ബഅസൻ വലാ മആദൻ, അത്തരം ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിനെയോ ഒരു മടക്കത്തെയോ അവർ കാണുന്നില്ല. വഇന്നമാ യഅതഖിദൂന ഹാദിഹി ദാറ ഫഖത്ത്, അവർ വിശ്വസിക്കുന്നത് ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മാത്രമാകുന്നു എന്നാകുന്നു. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ നാശം. ഐ വൈലുൽ ലഹും യൗമ മആദിഹിം, അവർ മടക്കപ്പെടുന്ന ആ മടക്ക ദിവസം അവർക്ക് നാശം. വനുഷൂരിഹിം മിനന്നാരി അൽ മുഇദ്ദ ലഹും, അവർക്കായി ഒരുക്കിവച്ച ആ നരകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർക്കു നാശം. അപ്പോൾ മരണശേഷം ഒരു ജീവിതമില്ല എന്നത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായും നാളെ പരലോകത്ത് കഠിന കഠോരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത്തുള്ള പറയുന്നു, യുഖ്ബിറു തആല അൻ തമാമി ഹിക്മതിഹി, അല്ലാഹുവിൻ്റെ അതിശക്തമായ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു അറിയിക്കുന്നു. ഫീ ഖൽഖിഹി അസ്സമാവാത്തി വൽ അർദി, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ കാര്യത്തിൽ. വഅന്നഹു ലം യഖ്ലുഖുഹുമാ ബാത്തില, ഈ ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു നിരർത്ഥമായി അർത്ഥശൂന്യമായി സൃഷ്ടിച്ചിട്ടില്ല. ഐ അബസൻ വലഇബൻ, വെറുതെയോ കളിയായിട്ടോ സൃഷ്ടിച്ചിട്ടില്ല. മിൻ ഗൈരി ഫാഇദത്തിൻ വലാ മസ്ലഹ, ഒരു നന്മയും ഉദ്ദേശിക്കാതെ ഒരു ഗുണവും ഉദ്ദേശിക്കാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. വദാലിക ദന്നു ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു. അതായത് ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെക്കുറിച്ചുള്ള അവരുടെ ധാരണ. ഹൈസു ദന്നു മാ ലാ യലീഖു ബിജലാലി, അല്ലാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത തരത്തിലാണ് ആ തരത്തിൽ അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ ഇതു നിമിത്തം നാശം. ഫഇന്നഹല്ലതി തഖുദുൽ ഹഖ മിൻഹും വതബ്ലുഗു മിൻഹും കുല്ല മബ്ലഗിൻ വഇന്നമാ ഖലഖല്ലാഹു സമാവാത്തി വൽ അർദ ബിൽ ഹഖ്. യഥാർത്ഥത്തിൽ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് സത്യമായിക്കൊണ്ടാകുന്നു, യഥാർത്ഥമായ രൂപത്തിലാകുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിലെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ആകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ അറിവിൻ്റെ പൂർണ്ണത സൃഷ്ടികൾ അല്ലെങ്കിൽ ദാസന്മാർ അറിയാൻ വേണ്ടി. വഖുദ്റതിഹി വസഅത്തി സുൽത്താനി, അള്ളാഹുവിൻ്റെ കഴിവും അവൻ്റെ അധികാരത്തിൻ്റെ വിശാലതയും അവർ മനസ്സിലാക്കാൻ വേണ്ടി. വഅന്നഹു തആല വഹ്ദഹു അൽ മഅബൂദ്, അള്ളാഹു മാത്രമാകുന്നു ആരാധ്യനെന്നും അവർ മനസ്സിലാക്കാൻ വേണ്ടി. ദൂനമല്ലം യഖ്ലുഖ് മിസ്ഖാല ദർറത്തിൻ മിന സമാവാതി വൽ അർദ്, അവനല്ലാത്തതൊന്നും തന്നെ ആകാശങ്ങളിലും ഭൂമിയിലും അണുത്തൂക്കം പോലും അണു അളവ് പോലും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. വഅന്നൽ ബഅസ ഹഖ്ഖുൻ വസയഫ്സിലുല്ലാഹു ബൈന അഹ്ലിൽ ഖൈരി വശ്ശർ, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാകുന്നു. ശേഷം അള്ളാഹു നന്മയും തിന്മയും അത് കൃത്യമായി വ്യവച്ഛേദിക്കും, വിശദീകരിക്കും, വേർതിരിക്കും. അവിടെ അള്ളാഹുവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകം പറഞ്ഞ കാര്യം, നാളെ പരലോകത്ത് അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിന് നിഷേധിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ അതിഭയാനകമാകുന്നു എന്നതാണ്. മറ്റൊന്ന്, അള്ളാഹു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അള്ളാഹുവിനുണ്ട്. ഖുർആൻ വേറെയും പല ഭാഗത്തും അത് പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഏകനാക്കുക എന്നത് മാത്രമാണ്, അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഇബാദത്ത് മുഴുവൻ ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ അള്ളാഹു നമ്മെയും ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാകുന്നു. മറ്റൊരു തഫ്സീറിൽ കാണാം, വമാ ഖലഖന സമാ അവൽ അർദ വമാ ബൈനഹുമാ അബസൻ വലഹുവാ, നാം ആകാശങ്ങളെയും ഭൂമിയെയും ഒരു തമാശയായിക്കൊണ്ട് അല്ലെങ്കിൽ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. വദാലിക ലന്നുല്ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു, വിചാരമാകുന്നു. ഫവൈലുല്ലഹും മിനന്നാർ, നരകത്തിൽ അവർക്ക് നാശം. അതായത് യൗമൽ ഖിയാമ ലിളന്നിഹിമുൽ ബാത്തിൽ വകുഫ്രിഹിം ബില്ലാ, അവരുടെ അർത്ഥശൂന്യമായ ഈ ധാരണ കൊണ്ടും അള്ളാഹുവിൽ അവർ അവിശ്വസിച്ചത് കാരണവും അവർക്ക് നാശം. അല്ലാമ തബരി റഹ്മഹുള്ള പറയുന്നു, അബസൻ വലഹുവ, ആകാശഭൂമികളും അവക്കിടയിലുള്ളതും നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണോ ഇവർ വിചാരിക്കുന്നത്? മാ ഖലഖനാഹുമ ഇല്ലാ ലിയഅമല ഫീഹിമ ബിത്വാഅതിന വയൻതഹ യൻതഹി ഇലാ അംരിന വനഹീന, ആകാശഭൂമികളിൽ ഉള്ളവർ നമ്മെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നമ്മുടെ വിലക്കുകൾ അത് പാലിച്ചുകൊണ്ടും ജീവിക്കാൻ വേണ്ടിയാണ് ആകാശഭൂമികളിൽ ഉള്ളവരെ സൃഷ്ടിച്ചത് എന്നർത്ഥം. ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് സൂറത്തു ദുഖാനിലെ ഒരു വചനം അനുബന്ധമായി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. 39-ാമത്തെ വചനം, മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്, സത്യമായിക്കൊണ്ടല്ലാതെ നാം അവ രണ്ടിനെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊന്ന്, ഫഖൗലു ലാ ബഅസ ബഅദൽ മൗത്, മരണശേഷമൊരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്ന ആളുകൾ തത്വത്തിൽ വാദിക്കുന്നത് യുഫീദു അന്നല്ലാഹ ഖലഖ സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അല്ലാഹു നിരർത്ഥകമായി സൃഷ്ടിച്ചതാകുന്നു എന്നതാണ് ആ വാദത്തിലൂടെ വരുന്നത്. വഖൗലു ലാ ബഅസ ബഅദൽ മൗത്, മറ്റൊന്ന്, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ യത്തഹിമുല്ലാഹ തബാറക വതആല ബിൽ ലഹ്വി വൽ അബസി വല്ലാഹു തആല മുനസ്സഹുൻ അൻ ദാലിക്. അല്ലാഹുവിനെ കളി തമാശയാക്കുന്ന ഒരു വചനമാകുന്നു അത്. അർത്ഥശൂന്യമായി, ലക്ഷ്യമില്ലാതെ, അലക്ഷ്യമായി അല്ലാഹു ഇതൊക്കെ സൃഷ്ടിച്ചു എന്നതാണ് അത്തരം ആളുകൾ വാദിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-116 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു,
9: അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ.
10: അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമാ ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അബസ, വെറുതെയാണെന്ന്. വഅന്നക്കും, തീർച്ചയായും നിങ്ങൾ ഇലൈന, നമ്മിലേക്ക്, ലാ തുർജഊൻ, മടക്കപ്പെടുന്നവരല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. തുടർന്ന് പറയുന്നു,
9: ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്.
10: എന്നാൽ എല്ലാത്തിൻ്റെയും അധിപനായ അല്ലാഹു, അവൻ ഹക്കായിട്ടുള്ളവനാകുന്നു, യഥാർത്ഥമായിട്ടുള്ളവനാകുന്നു.
9: ലാ ഇലാഹ ഇല്ലാഹു വറബ്ബുൽ അർശിൽ കരീം.
10: അവനല്ലാത്തൊരാരാധ്യനില്ല. അവൻ മഹത്തായ, മാന്യമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാകുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളും ഭൂമിയും അതേപോലെ തന്നെ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശലക്ഷ്യം അല്ലാഹുവിനുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ അല്ല, ഒരിക്കലുമല്ല. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. ആ ലക്ഷ്യമെന്താണ്? ആര് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ, ആരാണ് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാത്തവർ എന്ന് അല്ലാ പരീക്ഷിച്ചറിയുന്നു. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ വിശ്വാസവും സത്യവിശ്വാസികളുടെ വിശ്വാസവും രണ്ടു വചനങ്ങളിൽ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ആയത്തിൽ പറയുന്നു, വമാ ഖലഖന സമാ അവൽ അർദ വമാ ബൈനഹുമാ ബാത്തില. ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇതൊക്കെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണ്, അർത്ഥശൂന്യമാണ്, ലക്ഷ്യ ഇതിൻ്റെ പിന്നിൽ യാതൊരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത്, ദാലിക ലന്നുല്ലദീന കഫറു, ഇത് അവിശ്വസിച്ചവരുടെ, അവിശ്വാസികളുടെ വിശ്വാസമാകുന്നു, ധാരണയാകുന്നു. എന്നാൽ അഹ്ലുൽ ഈമാൻ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അള്ളാഹു സൂറത്തു ആലി ഇംറാനിൽ പറയുന്നു,
9: റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില.
10: റബ്ബേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല.
9: സുബ്ഹാനക ഫഖിനാ അദാബന്നാർ,
10: നീ പരിശുദ്ധനാകുന്നു, നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു ഈ സൃഷ്ടിച്ചു വച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അല്ലാഹുവിനുണ്ട്. നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അല്ലാഹുവിന് ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട്. വെറുതെ സൃഷ്ടിച്ചതല്ല, പാഴ്വേലയല്ല അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പ് എന്നാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിക്കുക. എന്നാൽ അവിശ്വാസികളാകട്ടെ ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാകുന്നു. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ വചനം, തുടർന്നുള്ള വചനം പറയുന്നു,
9: അം നജ്അലുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാതി കൽമുഫ്സിദീന ഫിൽ അർദ് അം നജ്അലുൽ മുത്തഖീന കൽഫുജ്ജാർ.
10: അം നജ്അലു, അതല്ല നാം ആക്കുമോ, അല്ലദീന ആമനു, വിശ്വസിച്ചവരെ,
9: വഅമിലുസ്സാലിഹാതി,
10: സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽമുഫ്സിദീന, കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, ഫിൽ അർദി, ഭൂമിയിൽ, അം നജ്അലു, അല്ലെങ്കിൽ നാം ആക്കുമോ, അൽ മുത്തഖീന, ഭയഭക്തന്മാരെ, സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, കൽ ഫുജ്ജാർ, ദുഷ്ടന്മാരെപ്പോലെ അല്ലെങ്കിൽ തോനിവാസികളെപ്പോലെ. അള്ളാഹു പറയുന്നു, അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെപ്പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ. അതാണ് ഈ വചനം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വചനങ്ങൾ, അവൻ്റെ കലാം ധാരാളമായി കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
8: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
11: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
12: أعوذ بالله من الشيطان الرجيم.
13: وقال فرعون

وقد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم

0: الدار.
1: جزاكم الله خيرا. നമ്മൾ കേട്ടുകഴിഞ്ഞത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും 40-ാമത്തെ അധ്യായം സൂറത്തു ഗാഫിർ 26 മുതൽ 52 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാലിദ് അൽ ജലീൽ.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ യൂനുസ് 21 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഭാര്യ സഅദ് അൽ ഖാമിദി.
3: أعوذ بالله من الشيطان الرجيم.

قالوا يا لوط إنا رسل ربك لن يصلوا إليك فأسر بأهلك بقطع

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് 21 മുതൽ അവസാന വചനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ അടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിന്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിന്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.

സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കുമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: معه واستحيوا نساءهم وما كيد الكافرين إلا في ضلال.
1: ബാറക് അല്ലാഹു ഫീക്കും ജസാക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 469-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിജി.
2: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകും. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
3: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ.
4: وَلَقَدْ خَلَقْنَا الْإِنسَانَ وَنَعْلَمُ مَا تُوَسْوِسُ بِهِ نَفْسُهُ

0: നമ്മൾ ഇതുവരെ ശ്രവിച്ചത് മധുരം ഖുറാൻ സൂറ ഖൗഫ് 15 മുതൽ 35 വരെ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നാസർ അൽ സയ്യിദ്.
1: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീൻ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബ്ഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുത്തഫിഫീനിലെ ബാക്കി ഭാഗം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ

0: ഹാദൈ ഹ ഹായി പോയിട്ടുണ്ട്, ഹ വരണം. ഹ ഹാദ ഒന്നുകൂടി. സുമ്മ
1: സുമ്മ യുഖാലു ഹാദൽ
0: ഹാദൽ ഹ
1: സുമ്മ യുഖാലു ഹാദൽ ലദീന കുൻ
0: ലദീന ജാദൽ ലദീ
1: സുമ്മ

0: إن الذين أجرموا
1: إن الذين أجرموا كانوا من الذين آمنوا يضحكون.

0: ഒരു ശ്വാസത്തിൽ കിട്ടൂലോ? ഒന്ന് ശ്വാസം പിടിച്ചിട്ട്
1: നോക്കാം.
0: വൈദങ്കലം
1: ഇലാ
0: വ ഇദാ റ

ലോല്ലൂൻ ഹൗലയേക്കാൾ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് കേട്ടോ. ലോ അത് ലാജിമാണ്, കുറച്ചും കൂടിയും ദീർഘിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ വമാ ഉർസിലു അലൈഹിം.

0: أولئك ينظرون.
1: هل ثوب الكفار ما كانوا يفعلون؟
0: هل ثوب الكفار ما كانوا يفعلون؟
1: صدق الله العظيم. أول سورة المطففين കഴിഞ്ഞു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഇതുവരെ കേട്ടത് പാരായണ പഠനം, സൂറത്തുൽ മുത്തഫിഫീനിലെ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെ പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം, പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: Peace Radio. Tune to reality.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

0: അയ്യോ, നമ്മൾ ഈ ശാന്തി തീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ പീസ് റേഡിയോ അതിൻ്റെ യാത്ര തുടരുമ്പോൾ ഈ നന്മയുടെ നിലനിൽപ്പിനു വേണ്ടി നമുക്കെന്ത് നൽകാനായി? നൽകണം, കഴിയുന്നതെല്ലാം. തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
2: Peace Quran Radio Tanzeel. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അഹ്സാബിലെ 41 വരെയുള്ള ആയത്തുകളും സൂറത്തു സബർ പൂർണ്ണമായും സൂറത്തു ഫാത്തിറിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ്. പാരായണം നിർവഹിക്കുന്നത് വാദിഉൽ അലിയമാനി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുന്നു. സൂറത്തു അഹ്സാബിലെ 41 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു സബ് പൂർണ്ണമായും സൂറത്തു ഫാത്തിറിലെ 1 മുതൽ 45 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കേട്ടത്. പാരായണം നിർവഹിച്ചത് വാദിൽ അലിയമാനി.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവ് സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
3: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
6: പീസ് റേഡിയോ പുലരിവെട്ടം.
3: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
6: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
3: പകച്ചു നിൽക്കാനാകാതെ
6: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
3: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
6: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
3: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
6: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
3: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
6: പീസ് റേഡിയോ പുലരിവെട്ടം
3: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദക്കകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തജ്വീദ് പഠനം. ശ്രോതാക്കൾക്ക് തജ്വീദ് നിയമങ്ങളനുസരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ തജ്വീദ് പഠനത്തിൽ നാം പഠിക്കുന്നത് അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനങ്ങളും വിശേഷണങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഭാഗം ഒന്ന്. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പഠന പരമ്പരകളാണ് തജ്വീദ് പഠനം എന്നതിലൂടെ നമ്മളിതുവരെ കേട്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വിശദീകരിച്ചത് അക്ഷരങ്ങളുടെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വ്യത്യസ്ത തരംതിരിക്കലുകൾ പണ്ഡിതന്മാർ നടത്തിയിട്ടുണ്ട്. ആ തരംതിരിക്കൽ മനസ്സിലാക്കുന്നതിലൂടെ തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അതിൻ്റെ മുറപ്രകാരം തന്നെ ഖുർആൻ ഓതുവാൻ ഓരോ മുസ്ലിമിനും സാധിക്കും എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാൻ കാരണം. എല്ലാ ഓരോരുത്തരും തന്നെ ഖുർആൻ പാരായണ രീതിയും നിയമങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടായിരിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്നത് തന്നെ ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. സിഫാത്തുൽ ഹുറൂഫ്, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന പ്രധാന തലക്കെട്ടിൻ്റെ കീഴിൽ പല വിശേഷണങ്ങളും നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിശേഷണങ്ങൾ ഒന്നുകൂടി നമ്മൾ ഒരാവർത്തി കേൾക്കുകയും അതിനുശേഷം ഈ വിശേഷണങ്ങൾ, അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ത് സ്വാധീനമാണ് നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ഉണ്ടാക്കുന്നത് എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിലൂടെ വ്യത്യസ്ത തരത്തിലുള്ള സിഫത്തുകളെ നാം വർഗീകരിച്ച് വേർതിരിച്ച് മനസ്സിലാക്കുകയുണ്ടായി. സിഫാത്തുൻ ലാസിമ, സിഫാത്തുൻ ആരില, അതെ, എന്ന ഏത് സമയത്തും അക്ഷരങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന, അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ലാസിമ എന്ന് പറഞ്ഞാൽ. സിഫാത്തുൻ ആരില അല്ലെങ്കിൽ അസ്സിഫാത്തുൽ ആരില എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന സിഫത്തുകളാണ് സിഫാത്തുൻ ആരില. അതിനൊക്കെ ഉദാഹരണം നാം പറയുകയുണ്ടായി. അതുപോലെ തന്നെ സിഫാത്തുൽ ഖവിയ, അസ്സിഫാത്തുൽ ദഈഫ, ഖവിയായിട്ടുള്ള ശക്തമായിട്ടുള്ള വിശേഷണങ്ങൾ, അതുപോലെ ദുർബലമായിട്ടുള്ള വിശേഷണങ്ങൾ ഇവ ഉള്ള അക്ഷരങ്ങൾ. അതുപോലെ സിഫാത്തുൽ ഖവിയെയും സിഫാത്തുൽ ദഈഫയെയും രണ്ട് ഇനമാക്കി തിരിച്ച് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. അതിനാണ് തഖ്സീമു സുനായിയ, തഖ്സീമു അസ്സിഫാത്ത്, തഖ്സീമു സുനായിയ. രണ്ടാക്കി തരംതിരിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന് അസ്സിഫാത്ത് അൽ ഖവിയ, അസ്സിഫാത്ത് അൽ ദഈഫ. അതുപോലെ തന്നെ അഞ്ച് ഇനമാക്കി തിരിച്ച പണ്ഡിതന്മാരുണ്ട്, തഖ്സീമു അൽ ഖുമാസിയ. ഈ ഖവിയെയും ദഈഫയെയും അഖ്വ അദ്അഫ് എന്നും, അതുപോലെ തന്നെ ഈ ഖവിയിൻ്റെയും ദഈഫിൻ്റെയും ഇടയിലുള്ള സിഫത്തുള്ള അക്ഷരങ്ങൾ അഥവാ തതുല്യമായ വിശേഷണങ്ങൾ ഉള്ള സിഫാത്തുൽ ഖവിയെയും സിഫാത്തുൽ ദഈഫയും ഒരേ എണ്ണം വന്നിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള അക്ഷരങ്ങൾക്കാണ് സിഫാത്തു മുത്തവസ്സിത എന്ന് പറയുന്നത്. അപ്പോൾ സിഫാത്തുൽ അഖ്വ, അതുപോലെ സിഫാത്തുൽ ഖവി ഖവിയ, അതുപോലെ സിഫാത്ത് അൽ മുത്തവസ്സിത, സിഫാത്ത് അൽ ളഈഫ, സിഫാത്ത് അൽ അദ്അഫ്, ഇങ്ങനെയാണ് അഞ്ച് ഇനമാക്കി തിരിച്ചവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ഇനമാക്കി തിരിച്ചാലും അഞ്ച് ഇനമാക്കി തിരിച്ചാലും സിഫാത്തുകൾ അക്ഷരങ്ങളുടെ വിശേഷണങ്ങളിൽ ശക്തി കൂടിയ വിശേഷണങ്ങളുള്ളതും ഉണ്ട്, ശക്തി കുറഞ്ഞ ദുർബലമായ വിശേഷണങ്ങളുള്ളതും ഉണ്ട്. ഈ ശക്തി കൂടിയ ശക്തി കുറഞ്ഞ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോഴുള്ള ശക്തി. അത് നാവ് ഉയർത്തിക്കൊണ്ടുള്ള അക്ഷരങ്ങളാണെങ്കിൽ പൊതുവെ അത് ശക്തി കൂടിയ അക്ഷരങ്ങളാണ്. എന്നാൽ തീരെ ശക്തി പ്രയോഗിക്കേണ്ടതില്ലാത്ത, വളരെ ദുർബലമായ, നേരിയ ശ്വാസ തടസ്സം ഉള്ള ഇല്ലാത്ത, അങ്ങനെ പല രൂപത്തിലും അതിൻ്റെ വിശേഷണങ്ങളുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ഏതായിരുന്നാലും 17 വിശേഷണങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. എത്ര വിശേഷണങ്ങൾ? 17 എണ്ണം. ആ 17 എണ്ണത്തിൽ 10 എണ്ണം അഞ്ചും അഞ്ചും വീതം വിപരീതമായ വിശേഷണങ്ങളുള്ള അക്ഷര സിഫത്തുകളാണ്. വിപരീത സിഫത്തുകളാണ് ഈ 10 എണ്ണം. അതിനാണ് സിഫാത്തു അൽ മുതലാദ്ദ, ദിദ്ദായിട്ടുള്ള പരസ്പരം വിരുദ്ധമായ, പരസ്പരം ഓപ്പോസിറ്റായിട്ടുള്ള സിഫത്തുകൾ. അത് ജഹർ, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, ഇസ്തിഇലാ, ഇസ്തിഫാൽ, അതുപോലെ തന്നെ ഇത്ബാഖ്, ഇസ്മാത്ത്, ഇൻഫിതാഹ്, ഇത്ബാഖ്, ഇൻഫിതാഹ്, അതുപോലെ തന്നെ ഇദ്ലാഖ്, ഇസ്മാത്ത് പോലെയുള്ള 10 എണ്ണം പോലെ എന്നല്ല, ഇത് ഈ 10 എണ്ണമാണ് വിപരീതമുള്ള സിഫത്തുകൾ. വിപരീതമില്ലാത്ത സിഫത്തുകൾ സഫീർ, കൽക്കലത്ത്, ലീന്, ഇൻഹിറാഫ്, തക്രീർ, തഫശ്ശി, ഇസ്തിത്താലത്ത്. അപ്പോൾ ഇത് എല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ ജഹർ ഒന്നാമത്തെ സിഫത്തുകൾ, സിഫത്തിൽ ഒന്നാമത്തത് ജഹർ, അതിൻ്റെ വിപരീതം ഹംസ്. മഖ്റജിൽ ശക്തിയായി സ്ഥിതി ചെയ്യുമ്പോൾ ശ്വാസ തടസ്സമുണ്ടാകുന്ന അക്ഷരങ്ങൾ, ആ അക്ഷരങ്ങൾക്ക്, ആ സിഫത്തിനാണ്, അതിനാണ് ജഹർ എന്ന് പറയുന്നത്. ഹംസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതം. മഖ്റജിൽ ബലഹീനമായിക്കൊണ്ട്, നേരത്തെ ശക്തിയായി പുറപ്പെടുക എന്നതിൻ്റെ വിപരീതമായി ബലഹീനമായിക്കൊണ്ട് പുറപ്പെടുന്നതിനാൽ ഉച്ചാരണത്തിൽ ശ്വാസ തടസ്സം അനുഭവപ്പെടുക, നടക്കുക, ശ്വാസം നടക്കുക, ശ്വാസമുണ്ടാകും. ബലഹീനമായി കൊണ്ട് മഖ്റജിൽ നിലകൊള്ളുന്നതിനാൽ ശ്വാസം, ജറയാനുൻ നഫസ് എന്ന് പറയും. മറ്റ് ഹബസുൻ നഫസ്, ശ്വാസം അവിടെ തടസ്സപ്പെടുന്നു ജഹറിൽ. എന്നാൽ അതിന് വിപരീതമായി ഹംസിൽ ശ്വാസം നടക്കുന്നു, കാരണം ലഈഫായി ബലഹീനമായിക്കൊണ്ട് സ്ഥിതി ചെയ്യുന്നതിനാൽ മഖ്റജിൽ. ഫഹസ്സഹു ഷഖ്സുൻ സകത്ത് എന്നാണ് ആ അക്ഷരങ്ങൾക്ക് മൊത്തത്തിൽ നമ്മൾ പറയുക. ഫ, ഹ, ഥ, ഹ, ഷീൻ, ഹ, ഖ, സാദ്, സീൻ, കാഫ്ത. ഇത് ചിലപ്പോൾ ചില ആളുകൾക്ക്, ഇതൊക്കെ ആദ്യമായി കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് കേൾക്കാം ആദ്യമായി കേൾക്കുന്നവർക്ക്. മുമ്പ് കേട്ടവർക്കാണെങ്കിൽ അതിനൊന്ന് ഓർമ്മ പുതുക്കാം എന്നുള്ളത് കൊണ്ടാണിത് സൂചിപ്പിക്കുന്നത്. അതുപോലെ ജഹർ ഹംസ് കഴിഞ്ഞാൽ ഷിദ്ദത്ത് റഖാവത്ത്. ഷിദ്ദത്ത് റഖാവത്ത് എന്ന് പറഞ്ഞാൽ മഖ്റജിൽ പൂർണ്ണ ബലത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നതിനാൽ അത് ശബ്ദം തടസ്സപ്പെടുന്നു. അ, ജീം, ദ, ഖ, ത്, ബ, ക, ത്, അജിദ്, ഖതിൻ, ബഖത് എന്നുള്ളതാണ് ഷിദ്ദത്തിൻ്റെ അക്ഷരങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിപരീതമുള്ള സിഫത്തുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്, ഇത് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ ഒന്ന് മുറാജ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഒരു വിശേഷണത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അതിൻ്റെ വിപരീതമായ സിഫത്ത് മാത്രം പറഞ്ഞാൽ മതി, ആ വിപരീതമുള്ള സിഫത്തിൻ്റെ വിശേഷണത്തിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ. ഇപ്പോൾ അജിദ്, ഖതിൻ, ബഖത് എന്ന് പറയുമ്പോൾ അവിടെ 8 അക്ഷരങ്ങളാണ് ഷിദ്ദത്തിനുള്ളത്, ബാക്കി 21 അക്ഷരങ്ങളും റഹാവത്തിൻ്റെ അക്ഷരമാണ്. ഇതുപോലെ തന്നെ ഓരോ വിപരീതമുള്ള സിഫത്തുകൾക്ക് ഒരു സിഫത്തിൻ്റെ അക്ഷരങ്ങൾ പറഞ്ഞാൽ അവശേഷിക്കുന്ന അക്ഷരങ്ങളെല്ലാം വിപരീത സിഫത്തിൻ്റെ അക്ഷരങ്ങളാകുന്നു. ഇനി ഇതിനിടയിൽ തവസ്സുത്ത് എന്നുള്ള അക്ഷരമുണ്ട്. ഷിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിൽ വബൈൻ റിഹ്വിൻ വശദീദി ലിൻ ഉമർ എന്ന് പറയുന്ന ലിൻ ഉമർ അഞ്ചക്ഷരങ്ങൾ, ലാം നൂൻ ഐൻ മീം റ. അപ്പോൾ ഇത് ഷിദ്ദത്തിൻ്റെയും റഹാവത്തിൻ്റെയും ഇടയിലുള്ള അക്ഷരമാണ്. മഹ്റജിൽ പൂർണ്ണ ബലത്തോടെ സ്ഥിതി ചെയ്യുന്നു, ബലഹീനമായി സ്ഥിതി ചെയ്യുന്നു. ഈ രണ്ടിൻ്റെയും ഇടയിൽ പൂർണ്ണമായ ശക്തിയില്ല, ബലമില്ല, എന്നാൽ പൂർണ്ണമായും ബലഹീനതയും ഇല്ലാത്ത ഇടയിലുള്ള സിഫത്തുകളാണ് ലിൻ ഉമർ എന്ന് പറയുന്ന അഞ്ചക്ഷരങ്ങൾ. പിന്നെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഇസ്തിഅല എൻ്റെ അക്ഷരം. ഇസ്തിഅല എന്ന് പറഞ്ഞാൽ അല ഉയരുക, അഥവാ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവ് മേലെ അണ്ണാക്കിലേക്ക് മുകളിലേക്ക് ഉയരുന്നു, വായ നിറച്ച് പറയേണ്ട അക്ഷരങ്ങളാണ്. പലപ്പോഴും നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും, ഹുസ് സ്വദഖ്തിൻ ഖിൽ, ഇതാണ് ഇസ്തിഅല എൻ്റെ അക്ഷരം. അപ്പോൾ ഏഴ് അക്ഷരങ്ങളാണ് ഇസ്തിഅല എൻ്റെ ഉള്ള അക്ഷരങ്ങൾ. ഈ ഏഴ് അക്ഷരങ്ങളാണ് ഉച്ചരിക്കുമ്പോൾ മുകളിലേക്ക് നാവ് മേലെ അണ്ണാക്കിലേക്ക് ഉയർത്തേണ്ടത്, ഉയർന്നിരിക്കും ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ. ഹ സ പ ബ ഓ കോ പോലെയുള്ള അക്ഷരങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഏഴക്ഷരങ്ങൾക്ക് പുറമെയുള്ള ബാക്കിയുള്ള 22 അക്ഷരങ്ങളും അത് ഇസ്തിഫാലിൻ്റെ അക്ഷരം. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ ഇസ്തിഅല എൻ്റെ നേരെ വിപരീതം. നേരത്തെ നാവ് മുകളിലേക്ക് ഉയർത്തി ഉച്ചരിച്ചു എങ്കിൽ നാവ് ഉയർത്താതെ വായയുടെ അടിഭാഗത്തേക്ക് നാവ് താഴ്ത്തിക്കൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അത് ഈ ഹുസ്സദോത്തിൻ ഖിൽ എന്ന് പറയുന്ന ഏഴക്ഷരങ്ങളല്ലാത്ത ബാക്കിയുള്ള 22 അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെ അക്ഷരങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇത്രയും സിഫത്തുകൾ: ജഹ്, ഹംസ്, ഷിദ്ദത്ത്, റഹാവത്ത്, തവസ്സുത്ത്, ഇസ്തിഅല, ഇസ്തിഫാൽ. ഇനിയും അവശേഷിക്കുന്ന വിപരീതമുള്ള സിഫത്തുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ശക്തിയുള്ള അക്ഷരം, കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അറബി ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള, തജ്വീദിൻ്റെ ഭാഷയിൽ ഏറ്റവും കവിയായിട്ടുള്ള അഖ്വ ഹർഫുൻ ഫിൽ ലുഗത്തിൽ അറബിയ വഹിയ അത്തോ തോ. ഏറ്റവും ശക്തിയുള്ള അക്ഷരം ഏതാണെന്ന് ചോദിച്ചാൽ അത് തോ ആണ്. അപ്പോൾ തോ എൻ്റെ വിശേഷണം ഇതിൽപ്പെട്ടതാണ് ഇത്ബാഖ്. ഇത്ബാഖിന് നേരെ

صاد ضاد طاء لاء مطبقة إطباق أكسرم أبا إيه نال اللاتة باقي الأكسرم لك واي تورنت انفتاح إطباق واي أدتش ميلا ناكنود നാവ് ചേർത്തിക്കൊണ്ടാണ് പറയേണ്ടതെങ്കിൽ നേരെ വിപരീതമായിക്കൊണ്ടാണ് ഇൻഫിത്താഹ്, നാവ് അണ്ണാക്കുമായി അകന്നുകൊണ്ട് അതിനകറ്റിക്കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അപ്പോൾ വിപരീതം പറയുമ്പോൾ അതിൻ്റെ നേരെ വിപരീതമുള്ള സിഫത്തിനാണ് അക്ഷരങ്ങളൊക്കെ ബാക്കിയുള്ളത്. ഇവിടെ പറയാത്ത അക്ഷരങ്ങളൊക്കെ വിപരീതമുള്ള സിഫത്തിനാണ്. ഇനി ഇതുപോലെ വിപരീതമുള്ള രണ്ട് അവസാനത്തെ സിഫത്തുകളാണ് അൽ ഇദ്ലാഖ് വൽ ഇസ്മാത്ത്. ഇദ്ലാഖ് ഇസ്മാത്ത് എന്ന് പറയുമ്പോൾ നാവിൻ്റെ തൊറഫിൽ നിന്നും തെല്ലിൽ നിന്നും പുറപ്പെടുന്നതിനാൽ ഉച്ചരിക്കാനുള്ള വേഗവും സൗകര്യവും ഉണ്ടാകുന്നതും ഉണ്ടാകാത്തതും. അതായത് ഇദ്ലാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ തുറഫ് എന്ന് ഉച്ചരിക്കുന്ന അക്ഷരം ഫ, അതുപോലെ റോ, മീം, നൂൻ, ലാം, ബ, ഇതേ തന്നെ ചുണ്ടെന്ന് പിന്നെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ട്. അതുപോലെ തന്നെ നാവിൻ്റെ ഏറ്റവും അഗ്രഭാഗത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുമുണ്ട്. അതിനാണ് ഇദ്ലാഖ് എന്ന് പറയുന്നത്. നാവിൻ്റെ തറഫിൽ ലിസാനെന്നും അതുപോലെ തന്നെ ഷഫത്തൈനിലും ഉള്ള അക്ഷരങ്ങൾ, ഇപ്പോൾ ഫ ഷഫത്തൈനിൽപ്പെട്ടതാണ്, അതുപോലെ മീം, ബ അതും ഷഫത്തൈനിയാണ്, ബാക്കിയുള്ള റ, അതുപോലെ നൂൻ, ലാം, ഇത് നാവിൻ്റെ തറഫിൽ നിന്ന് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ്. അപ്പോൾ ഇതിന് ഉച്ചാരണത്തിൽ വേഗവും സൗകര്യവും ഉണ്ട്, അതിന് ഇദ്ലാഖ് എന്ന് പറയും. ഇതിൻ്റെ നേരെ വിപരീതമാണ് അപ്പോൾ ഈ ഫറ മിൻ ലുബ്ബി എന്ന് പറയുന്ന ഈ ആറക്ഷരങ്ങളൊഴിച്ചുള്ള 23 അക്ഷരങ്ങളും ഇസ്മാത്തിൻ്റെ അക്ഷരമാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടി പ്രയാസമായി ഉച്ചരിക്കാൻ, പ്രയാസമെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ 6 അക്ഷരങ്ങൾ അപേക്ഷിച്ചുകൊണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 7 സിഫത്തുകൾ വിപരീതമുള്ള സിഫത്തുകളാണ്. സഫീർ, സഫീറിൻ്റെ അക്ഷരങ്ങളാണ് സാദ്, സ, സീൻ, അതായത് പക്ഷിയുടെ സ്വരത്തോട്, സൗത്തു തൊയർ, തൊയൂർ, പക്ഷികളുടെ ശബ്ദത്തോട് സാദൃശ്യമുള്ള, സാമ്യതയുള്ള, അതിന് തുല്യമായിട്ടുള്ള ശബ്ദം ആണ് സഫീർ. ചൂളം വിളിയുടെ ശബ്ദമെന്ന് പറയില്ല, അതിനോട് തുല്യമായിട്ടുള്ള ഒരു സിഫത്താണ് സഫീർ. സാദ്, സീൻ, ഈ 3 അക്ഷരങ്ങളാണ് സഫീർ എന്ന സിഫത്തിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ എല്ലാവർക്കും നമുക്ക് പൊതുവെ പരിചയമുള്ള ഒരു സിഫത്താണ് കൽക്കലത്ത് എന്നുള്ളത്, അല്ലേ? എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ഖ, ത്, ബ, ജദ്, ഈ 5 അക്ഷരങ്ങൾ. അപ്പം അത് ഉച്ചരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് മുഴക്കം ഉണ്ടാകണം. അതായത് അവിടെ ഒരു അതിൻ്റെ മഹ്റജിൽ അമർത്തിക്കൊണ്ട് ഒരു പ്രസ് ചെയ്തുകൊണ്ട് പ്രഷർ കൊടുത്തുകൊണ്ട് ഉച്ചരിക്കുന്ന അക്ഷരങ്ങളാണ് ഈ പറയുന്ന 5 അക്ഷരങ്ങൾ. ഇത് വിപരീതമില്ലാത്ത സിഫത്തുകളാണ്. അതുപോലെ തന്നെ ലീൻ, ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, ഈ 2 അക്ഷരങ്ങൾക്ക് സുക്കൂനുണ്ടാവുകയും തൊട്ട് മുമ്പത്തെ അക്ഷരത്തിന് ഫതഹാവുകയും ചെയ്താൽ അതിനെ നിർത്തുമ്പോൾ ഒരു മയപ്പെടുത്തിക്കൊണ്ട് ലീൻ എന്ന് പറഞ്ഞാൽ തന്നെ വിഷമം കൂടാതെ ലീൻ, ഒരു ലോലമായിക്കൊണ്ട് മൃദുവായിക്കൊണ്ട് എന്നത് അർത്ഥമാണ് ലീൻ എന്ന് പറഞ്ഞാൽ. ലയ്യൻ, വളരെ ലോലമായത്, മൃദുവായത്. അപ്പം ലീൻ എന്ന് പറഞ്ഞാൽ വാവ്, യ എന്നീ അക്ഷരങ്ങൾക്ക് സുക്കൂനും തൊട്ടുമുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ ഉണ്ടാകുന്ന വിശേഷണത്തിനാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഖൗഫ്, ഖുറൈഷ്, ബൈത്ത് എന്ന് പറയുന്ന സൂറത്ത് ഖുറൈഷിലൊക്കെയുള്ള ആയത്തുകളൊക്കെ ഓതുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന ആ രീതിക്കാണ് ലീൻ എന്നാണ് ആസിഫത്തിന് പറയുന്നത്. അഥവാ വാവ്, യ എന്നിവക്ക് സുക്കൂനും തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹുമാകുമ്പോൾ. പിന്നെയുള്ളത് ഇൻഹിറാഫ്. ഇൻഹിറാഫ് എന്ന് പറഞ്ഞാൽ തെന്നി മാറുക, അഥവാ സ്വന്തം മഖ്റജിൽ നിന്നും മറ്റ് മഖ്റജിലേക്ക് മാറുക, ചായുക. റാ, ലാം എന്നീ അക്ഷരങ്ങൾക്കാണ് ഈ ഇൻഹിറാഫ് ഉള്ളത്. റാ ലാമിലേക്കും ലാം ലാദിലേക്കും ചാഞ്ഞു പോകുന്നു. ലാം, ലാം, റോ എന്നീ അക്ഷരങ്ങൾ, അത് തജ്വീദിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇൻഹിറാഫ്. അതുപോലെ റോയിൻ്റെ മാത്രം ഉള്ള സിഫത്താണ് തക്രീർ. റോ, പിടക്കുക, ആവർത്തിക്കുക. റോ, അർ റഹ്മാൻ, അർ റബ്, അർ റഹ്മാൻ. അപ്പോൾ അർ റോ എന്നുള്ളത് തക്രീർ, പിടക്കുക. പക്ഷെ അത് ആ

0: തക്രീർ ആവർത്തനം റ എന്നുള്ളത് കൂടാൻ പാടില്ല. അർറഹ്മാൻ അത്ര വേണ്ടതില്ല. അർറഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, ബിസ്മില്ലാഹിർ റഹ്മാൻ, അത് വേണ്ട, അത് അധികമാണ്. അപ്പം അധികമാവാതെ ആവശ്യത്തിന് അതിന് ആ ഒരു വിശേഷണം, തക്രീർ എന്ന വിശേഷണം നൽകുക. അതുപോലെ തഫഷി, ഇതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ് ഷീനിൻ്റെ സിഫത്ത്. ഷീന് ഉച്ചരിക്കുമ്പോൾ അത് വാഇൻ്റെ മഖ്റജ് വരെ, നാവിൻ്റെ അറ്റം വരെ ഒരു കാറ്റ് പരക്കുന്ന രൂപ. തഫഷി എന്ന് പറഞ്ഞാൽ തന്നെ വിശാലമാവുക, പരക്കുക, പരക്കുക എന്നാണ് തഫഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പം ഷീൻ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാവ് അതിൻ്റെ മധ്യഭാഗത്തു നിന്നാണ് ഷീനിൻ്റെ മഖ്റജ്, അത് വാ വരെ അഥവാ തറഫുൽ ലിസ, നാവിൻ്റെ അഗ്രഭാഗം വരെ ഒരു കാറ്റ് പരക്കണം. ഷീൻ ഇദശംസു, ഇദശംസു വശംസി. അപ്പോൾ ഷീൻ പറയുമ്പോൾ ആ തഫഷി എന്നുള്ള സിഫത്ത്, ഇതിപ്പോൾ വിപരീതമില്ലാത്ത സിഫത്തുകളാട്ടോ. സഫീർ, ഖൽഖലത്ത്, ലീനി, ഇൻഹിറാഫ്, തക്രീർ, തഫഷി. ഇനി ദാദിൻ്റെ, അറബി ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, കുറച്ച് ഉച്ചരിക്കാൻ പ്രയാസമുള്ള എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മഹ്റജ് അല്പം ഒരു പ്രയാസമുള്ള ഒരു മഹ്റജാണ്. നാവിൻ്റെ ഇടതുഭാഗത്താണ്, അതിൻ്റെ അരുവിലായിക്കൊണ്ട് നീളത്തിലായിക്കൊണ്ട് നീണ്ടു കിടക്കുന്ന അതിൻ്റെ മഹ്റജ് ദാദ്. അതായത് ദാലിൻ്റെയും വാഇൻ്റെയും ഒക്കെ ഇടയിലുള്ളൊരു ശബ്ദം. ബ വല ബോ, നാവ് പുറത്തേക്ക് വരാതെ ഇടത്തെ നാവിൻ്റെ അഗ്രഭാഗം രണ്ട് അണ്ണാക്കുമായും അല്ലെങ്കിൽ പല്ലുകളുമായും അണ്ണപ്പല്ലുകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ബോ ബോദ്. പല ആളുകളും ബോവും അതുപോലെ ബോദും തമ്മിൽ വ്യത്യാസമില്ല. അതുപോലെ ലോലീൻ എന്ന് പറയുമ്പോൾ
1: ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അൽ മുഅല്ലിം.

0: ജസാക്കുമുള്ളാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് അൽ മുഅല്ലിം.
1: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്കു മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി, ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ, അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറാ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാന: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം. മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്തിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസായ, ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ പഠനം സാർവത്രികമാക്കാൻ പീസ് റേഡിയോ ഹൃദയ വസന്തം സൂറ സ്വാദ് 30-31 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു മുഹമ്മദ് കുട്ടി സലഫി.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാൻ.

0: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 30-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനമായിരുന്നു നമ്മൾ വിശദീകരിച്ചു വന്നിരുന്നത്. വവഹബന, നാം പ്രദാനം ചെയ്തു, ലി ദാവൂദ ദാവൂദിന്, സുലൈമാന സുലൈമാനെ, നിഅ്മ വളരെ നല്ലവനാണ്, അൽ അബ്ദു ആ അടിയാൻ, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം, അവ്വാബ് വളരെ പ്രതാപം ഉള്ളവനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിന് പ്രിയപുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെ സന്താനമായി നൽകിയ കാര്യമാണ് ഈ വചനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്ന കാര്യം, അള്ളാഹു ഒരു മകനെ നൽകി എന്നതല്ല അള്ളാഹു പ്രത്യേകമായി എടുത്തു പറയുന്നു, മറിച്ച് പ്രവാചകനായ ഒരു അനന്തരാവകാശിയെ നൽകി എന്നതാണ്. അതാണ് സൂറത്തു നംലിലെ 16-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത്, വവരിസ സുലൈമാനു ദാവൂദ്. സുലൈമാൻ അലൈഹിസ്സലാം ദാവൂദ് അലൈഹിസ്സലാമിയെ അനന്തരമായി എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായി മാറി. ഐ ഫിന്നുബൂവ, അതായത് പ്രവാചകത്വത്തിൽ തൻ്റെ പിതാവിൻ്റെ അനന്തരാവകാശിയായി അദ്ദേഹം. വ ഇല്ല ഫഖദ് കാന ലഹു ബനൂന ഗൈറു, കേവലമൊരു മകൻ എന്ന നിലക്ക് മാത്രമാണ് പിതാവിന് അനന്തരാവകാശിയാക്കിയതെങ്കിൽ, അല്ലെങ്കിൽ പിതാവിന് അനന്തരമെടുത്തതെങ്കിൽ അള്ളാഹു അങ്ങനെ പറയുമായിരുന്നില്ല. കാരണം ദാവൂദ് അലൈഹിസ്സലാമിക്ക് സുലൈമാൻ നബി അല്ലാതെയും മക്കളുണ്ടായിരുന്നു. ശേഷം അല്ലാഹു പറഞ്ഞ കാര്യം, നിഅ്മൽ അബ്ദു ഇന്നഹു അവ്വാബ്, അദ്ദേഹം എത്ര നല്ല ഒരു ദാസനാകുന്നു, അദ്ദേഹം ഖേദിച്ചു മടങ്ങുന്നവനായിരുന്നു. അവ്വാബ് എന്നാണ് അല്ലാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ച്, ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവൻ, വളരെയധികം മടക്കം കാണിക്കുന്നവൻ, വിനയം കാണിക്കുന്നവൻ എന്നാണ്. സനാഉൻ അലാ സുലൈമാൻ അലൈഹിസ്സലാം, ഇത് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിയെ അല്ലാഹു പുകഴ്ത്തുകയാകുന്നു. കാരണം ബി അന്നഹു കസീറു ത്വാഅതി വൽ ഇബാദ, ധാരാളമായി അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന, അല്ലെങ്കിൽ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഇബാദത്തിൻ്റെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. വൽ ഇനാബത്തി ഇലല്ലാഹി അസ്സവജൽ, അല്ലാഹുവിലേക്ക് ധാരാളമായി മടക്കം കാണിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് നിഅ്മൽ അബ്ദു, ആ ദാസൻ എത്ര നല്ലൊരു ദാസനാകുന്നു. സഹോദരങ്ങളെ, നാം നമ്മളെക്കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമാണ്. അല്ലാഹു നമ്മളെക്കുറിച്ച് ഈ രൂപത്തിൽ പറയണമെങ്കിൽ തീർച്ചയായും അല്ലാഹുവിലേക്ക് കൂടുതൽ വിനയം കാണിക്കുന്ന, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്ന, അല്ലാഹുവിൻ്റെ കൽപ്പനകളെ എല്ലാ അർത്ഥത്തിലും അത് സ്വീകരിച്ചുകൊണ്ടും അതനുസരിച്ചുകൊണ്ടും ജീവിക്കുന്ന, അല്ലാഹു വിലക്കിയ കാര്യങ്ങളെ പരിപൂർണമായും വർജിച്ചുകൊണ്ട് ജീവിക്കുന്ന, അങ്ങനെ ഒരു യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ യോഗ്യനായിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ഈ വിശേഷണത്തിന് നമ്മളും അർഹരാവുക. നിഅ്മൽ അബ്ദു, റബ്ബുൽ ആലമീനായ അല്ലാഹു ആ പ്രവാചകനെ, സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകനെ എന്തുമാത്രം നല്ല രൂപത്തിലാണ് പുകഴ്ത്തി പറഞ്ഞത്. ആ ദാസൻ എത്ര നല്ല ദാസനാകുന്നു. കാരണം പറഞ്ഞത് ഇന്നഹു അവ്വാബ്, അദ്ദേഹം വളരെയധികം ഖേദിച്ചു മടങ്ങുന്ന ആളാകുന്നു എന്നതാണ്. അതുപോലെ തന്നെ കാണാം, വ വഹബ്ന ഐ അഅ്തൈന വ വസഫല്ലാഹു ദാലിക ബി അന്നഹു ഹിബത്തുൻ, നാം നൽകി എന്നല്ല അല്ലാഹു പറഞ്ഞത്, അല്ലാഹു പറയുന്നത് നാം ദാനമായി നൽകി എന്നതാണ്. തീർച്ചയായും ഒരു വലിയ ദാനം തന്നെയാണ്. അതിശ്രേഷ്ഠനായ, അങ്ങേയറ്റം മഹത്തരമായ സ്വഭാവത്തിനുടമയായ ഒരു പുത്രനെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് അല്ലാഹു നൽകി എന്നത്. നമ്മളും അല്ലാഹുവോട് ദുആ ചെയ്യേണ്ട കാര്യം അതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ലേ, റബ്ബി ഹബ്ലീ മിനസ് സ്വാലിഹീൻ, റബ്ബേ സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരു സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ. നമ്മളുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമ്മളും ആഗ്രഹിക്കേണ്ട കാര്യം അതാണ്, സ്വാലിഹായ ഒരു സന്താനമായി തീരണം. അല്ലാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ്റെ ഹദീസുമൊക്കെ ആ വിഷയകമായി ധാരാളം കാര്യങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. മറ്റൊന്ന്, നിഅമൽ അബ്ദു ഐ സുലൈമാൻ. ഉസൈബിൻ റഹ്മഹുള്ള ആ ഭാഗം വിശദീകരിക്കുന്നിടത്ത് പറയുന്നു, ഇവിടെ ആ ദാസൻ എത്ര നല്ല ആളാകുന്നു എന്ന് അള്ളാഹു പറഞ്ഞത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. പിന്നെ ഈ പ്രയോഗം, ഇത് പ്രയോഗിക്കാറുള്ളത് അത് സ്തുതിച്ചു പറയാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശംസിച്ചു പറയാൻ വേണ്ടിയാകുന്നു. ഇതിൻ്റെ നേരെ വിപരീതമാകുന്നു ബിസ. ഖുർആനിൽ തന്നെ ആ പദം പ്രയോഗിച്ചത് കാണാൻ സാധിക്കും, വ ബിസൽ മസീർ. നരകം അതെത്ര മോശമായ മടക്കസ്ഥലമാകുന്നു എന്ന് പറയാൻ വേണ്ടി. അപ്പോൾ നിഅമ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് പ്രശംസിച്ചു പറയാൻ വേണ്ടിയാണ്, പുകഴ്ത്തി പറയാൻ വേണ്ടിയാണ്. ബിസ എന്നത് പ്രയോഗിക്കാറുള്ളത് അത് ഇകഴ്ത്തി പറയാൻ വേണ്ടിയാകുന്നു. ശേഷം പറഞ്ഞു ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി വിനയം കാണിക്കുന്ന, മടക്കം കാണിക്കുന്ന ആളാകുന്നു. ഹാദാ സബബു സനാഇല്ലാഹി അസ്സവജൽ. എന്തുകൊണ്ടാണ് അള്ളാഹു ആ പ്രവാചകനെ എത്ര നല്ല ദാസനാകുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്? അത് ഈ ഒരു കാരണമാണ് പ്രധാനമായും, അള്ളാഹുവിലേക്ക് വിനയം കാണിക്കുന്ന ആളായിരുന്നു എന്നത്. ഐ റജാഉൻ ഇലല്ലാഹി അസ്സവജൽ സവാഉൻ കാന ദാലിക ബിതർജീഇ സൗത്തി ബിദ്ദിക്രി ഔ ബിർറുജൂഇ ഇലാ ത്വാഅത്തില്ലാഹി അസ്സവജൽ. അത് ഏതർത്ഥത്തിലായിരുന്നാലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം വളരെയധികം തൽപരനായിരുന്നു, ധാരാളമായി അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളായിരുന്നു എന്ന അർത്ഥത്തിലായിരുന്നാലും, അല്ലെങ്കിൽ അള്ളാഹുവിന് വഴിപ്പെട്ട് പ്രവർത്തിക്കുന്ന കാര്യത്തിൽ അങ്ങേ അറ്റം വളരെയധികം ശ്രദ്ധയും താൽപ്പര്യവും ആഗ്രഹവും പ്രകടിപ്പിച്ചിരുന്നു എന്ന കാര്യത്തിലും, ആ രണ്ടർത്ഥത്തിലും അത് ശരിയാകുന്നു. വല്ലാഹിറു അന്നൽ ആയത്ത ഷാമിലത്തുൻ ലിൽ മഅനൈൻ. പ്രത്യക്ഷത്തിൽ ഈ രണ്ട് ആശയങ്ങളും ഇതിൽ ഉൾക്കൊള്ളുമെന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അതായത് ഇന്നഹു അവ്വാബ് ഐ റജാഉൻ ഇലല്ലാഹി തആല. റജാ എന്ന് പറഞ്ഞാൽ ധാരാളമായി മടക്കം കാണിക്കുന്ന ആള്. അവ്വാബുൻ റജാഉൻ ബിത്തസ്ബീഹി, അതായത് അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്ന കാര്യത്തിൽ ധാരാളമായി താൽപ്പര്യം കാണിച്ചിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന കാര്യത്തിലും ആവർത്തിച്ചാവർത്തിച്ച് അദ്ദേഹം അള്ളാഹുവിനെ ദിക്ർ ചെയ്തിരുന്നു എന്നതൊക്കെയാണ് അതിൻ്റെ കാരണമായി അള്ളാഹു എടുത്തു പറഞ്ഞത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറഞ്ഞു, ലമ്മ അസ്നാ തആല അലാ ദാവൂദ, അള്ളാഹു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, വദക്കറ മാ ജറാ ലഹു വമിൻഹു അസ്നാ അലാ ഇബ്നിഹി സുലൈമാൻ അലൈഹിസ്സലാം ഫഖാൽ. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞു, അതിനുശേഷം ആ പ്രവാചകനെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മകനെയും അള്ളാഹു പ്രശംസിക്കുന്നു. വവഹബ്നാ ലി ദാവൂദ സുലൈമാൻ ഐ അൻഅംനാ ബിഹി അലൈഹി വഅഖറർനാ ബിഹി ഐനഹു. ഒരു പ്രവാചകനായ സൽപുത്രനെ, ഒരു നല്ല സന്താനത്തെ നൽകിയെന്ന കാരണത്താൽ അള്ളാഹു ആ പ്രവാചകനെ ആദരിച്ചിരിക്കുന്നു. പിന്നെ നിഅമൽ അബ്ദു, അദ്ദേഹം പറയുന്നു അത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിയെക്കുറിച്ചാകുന്നു. ഫഇന്നഹു ഇത്തസഫ ബിമാ യൂജിബുൽ മദ്ഹു, അദ്ദേഹം അനിവാര്യമായും അർഹിക്കുന്ന വിശേഷണത്തിന് അർഹനായ ഒരു വിശേഷണമാണ്, എന്തുമാത്രം നല്ലൊരു ദാസനാകുന്നു അദ്ദേഹം എന്നത്. പിന്നെ നേരത്തെ മുഫസ്സിരീങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് സഅദി റഹ്മഹുള്ളയും പറഞ്ഞത്, ഇന്നഹു അവ്വാബ്, അദ്ദേഹം ധാരാളമായി അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന ആളായിരുന്നു. ഐ റജാഉൻ ഇലല്ലാഹി ഫി ജമീഇ അഹ്വാലിഹി, എല്ലാ സന്ദർഭത്തിലും, സുഖത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും അതുപോലെ തന്നെ സന്തോഷത്തിലും എപ്പോഴും അദ്ദേഹം അള്ളാഹുവിലേക്ക് മടക്കം കാണിച്ചിരുന്നു. ബിത്തഅല്ലുഹി വൽ ഇനാബതി, അള്ളാഹുവിനെ ഇബാദത്തെടുക്കുന്ന കാര്യത്തിലും അള്ളാഹുവിലേക്ക് മടക്കം കാണിക്കുന്ന കാര്യത്തിലും. വൽ മഹബത്തി, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന കാര്യത്തിലും. വദ്ദിക്കിരി വദ്ദുആഇ, ദിക്ർ ചൊല്ലുന്ന കാര്യത്തിലും അല്ലെങ്കിൽ ദിക്ർ ചെയ്യുന്ന കാര്യത്തിലും, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിലും. വത്തദറുഇ, വിനയം കാണിക്കുന്ന കാര്യത്തിലും. വൽ ഇജ്തിഹാദി ഫീ മർദാത്തില്ലാഹി വതഖദീമിഹാ അലാ കുല്ലി ഷൈഇൻ, അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്ന കാര്യത്തിലും. മറ്റെല്ലാത്തിനേക്കാളും അതിന് ഏറെ പ്രാമുഖ്യം കൽപ്പിക്കുന്ന കാര്യത്തിനുമൊക്കെ അദ്ദേഹം ഒരു വലിയ മാതൃകയായിരുന്നു. ധാരാളമായി ആ രംഗത്ത് അദ്ദേഹം പ്രയത്നിച്ചിരുന്നു. അതാണ് ഇന്നഹു അവ്വാബ് എന്ന് അള്ളാഹു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ പറയുന്നു. ആ പ്രവാചകനെക്കുറിച്ച് ഈ തരത്തിൽ പുകഴ്ത്തി പറയുമ്പോൾ നമ്മുടെ മനസ്സിലും ആഗ്രഹം വേണം. തീർച്ചയായും ആ പ്രവാചകൻ്റെ മാതൃക, അദ്ദേഹത്തെ മാതൃകയാക്കി സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും അള്ളാഹുവിൻ്റെ പ്രശംസക്ക് നമ്മൾ അർഹരായി തീരണമെന്ന കാര്യം. തുടർന്ന് 31-ാമത്തെ വചനം, إذ عرض عليه بالعشي الصافنات الجياد إذ عرض പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം അല്ലെങ്കിൽ കാണിക്കപ്പെട്ട സന്ദർഭം. അലൈഹി അദ്ദേഹത്തിന് ബിൽ അഷിയി വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യാസമയം. അസ്വാഫിനാത്തു കാലു പൊക്കി നിൽക്കുന്ന കുതിരകൾ. അസ്വാഫിനാത്തു കാല് പൊക്കി നിൽക്കുന്ന കുതിരകൾ. അൽ ജിയാദ് നല്ല തരം അല്ലെങ്കിൽ മുന്തിയ ഇനം കുതിരകൾ. അതായത് അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്. ആ മഹാനായ പ്രവാചകന് ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്ന് ഖുർആൻ കൃത്യമായി പല ഭാഗത്തായി പറയുന്നത് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ഒരു അനുഗ്രഹമായിരുന്നു കണ്ണിന് കുളിർമയേകുന്ന വളരെ നല്ല ഒരു കാഴ്ചയാണ്. വളരെ മനോഹരമായ കുതിരകൾ അദ്ദേഹത്തിന് വേണ്ടി പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന കാര്യം. ഇബ്നു കസീർ അഹമ്മദ് പറയുന്നു, ഇദ് ഉരിദ അല സുലൈമാൻ ഫീ ഹാലി മംലകതിഹി വസുൽത്താനിഹി അൽ ഖൈറു സാഫിനാത്ത്. കാല് പൊക്കി നിൽക്കുന്ന മനോഹരമായ ഭംഗിയുള്ള കുതിരകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ അതാണ് പറഞ്ഞത്. ഇമാം മുജാഹിദ് റഹ്മഹുള്ള പറയുന്നു, വഹിയല്ലത്തി തഖിഫു അലാ സലാസിൻ വത്തർഫുൻ ഹാഫിറുൻ അറാബിഅ. ഇങ്ങനെ സ്വാഫിനാത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് കാലുകൾ കാലുകളിൽ നിൽക്കുകയും നാലാമത്തെ ഒരു കാലിങ്ങനെ ഉയർത്തി വച്ചിരിക്കുക, ഓടാൻ വേണ്ടി താൽപര്യപൂർവ്വം അതിന് ഒരുങ്ങി നിൽക്കുന്ന രൂപത്തിലുള്ള നൃത്തം. അതാണ് സ്വാഫിനാത്ത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. പിന്നെ വൽ ജിയാദ് എന്നതിന് മുജാഹിദ് റഹ്മോന്ന് കൊടുക്കുന്ന അർത്ഥം അസ്സിറാ എന്നാണ്. വളരെ ധൃതിയുള്ള, വേഗതയുള്ള. കദാ ഖാല ഗൈറു വാഹിദിൻ മിനസ് സലഫ്. ഇബ്നു കസീർ എന്ന് പറയുന്നു, മറ്റു പല മുഫസ്സിരീങ്ങളും ആ അർത്ഥമാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള പറയുന്നു, ബയാനു അലമത്തി മുൽക്ക് സുലൈമാൻ അലൈഹിസ്സലാം. ഇവിടെ അള്ളാഹു ഇത് പറയുന്നത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ ആധിപത്യത്തിൻ്റെ മഹത്വമാണ്. ഹൈസു കാന നാസു യഅരിദൂന അലൈഹി ഹാദിഹിൽ ഖുയൂൽ ലിത്തമത്തുഇ ബിജരിഹ ഫി ആഖിരി നഹാർ ആദതൻ ഖദീമ. പണ്ടുകാലത്തേയുള്ള ഒരു പതിവാണ് വൈകുന്നേര സമയത്ത് ഈ കുതിരകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് എല്ലാത്തിനെയും നിർത്തിക്കൊണ്ടുള്ള ആ കൗതുകകരമായ കാഴ്ച ആസ്വദിക്കുക എന്ന്. മാ സാലന്നാസു അലൈഹ ഇലൽ യൗം, ഇപ്പോഴും അത് തുടരുന്നത് കാണാൻ സാധിക്കും. യഅനി ലാ തകാദു തജിദു അഹദൻ യുജ്ര മുസാബഖതൻ അലൽ ഖൈലി ഫി അവ്വലിൻ നഹാരി ഇന്നമാ യകൂനു ഫി ആഖിരിൻ നഹാർ വഹാദ മിൻ ആദാത്തിൽ ഖദീമ ഫിന്നാസ് ഇലൽ യൗം. മുമ്പ് മുതൽ ഈ കാലം വരെ ഇതൊരു ആളുകളുടെ പതിവാകുന്നു, ഒരു സമ്പ്രദായമാകുന്നു. കുതിരകളെ അങ്ങനെ അണിനിരത്തി അവയെ ഓടിപ്പിക്കുന്ന, അവയിൽ നിന്ന് അങ്ങനെ ആനന്ദകരമായ കാഴ്ചക്ക് സാക്ഷികളാകുക എന്ന കാര്യം. മറ്റൊന്ന്, യംബഗി ഇഖ്തിയാറുൽ ഖൈൽ അൽ ജയീദ അൽ ജമീല അല്ലത്തി തസുറു ഫീ റുഇയതിഹ വഫീ ജരീഹ. ഇത് അള്ളാഹു അനുവദിച്ചൊരു കാര്യമാകുന്നു എന്നത് ഇതിൽ നിന്ന് ഒരു പാഠമായി പഠിക്കാം, ഒരു ഗുണപാഠമായി പഠിക്കാമെന്ന് ചില മുഫസ്സിരീങ്ങൾ എടുത്തു പറയുന്നു. പിന്നെ അസ്വാഫിനാത്തുൽ ജിയാദ്, വളരെ മുന്തിയ തരത്തിലുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള മനോഹരമായ കാലുകൾ പൊക്കിവെച്ചുകൊണ്ട് ഓടാൻ തയ്യാറായി നിൽക്കുന്ന ആ കൗതുകകരമായ കുതിരകൾ എന്നതാണ് അള്ളാഹു അവിടെ വിശേഷിപ്പിച്ചത്. അതുപോലെ തന്നെ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ലമ്മ ഉരിദത്ത് അലൈഹിൽ ഖൈലുൽ ജിയാദ് അസ്വാഫിനാത് ഐ അല്ലത്തി മിൻ വസ്ഫിഹ അസ്സുഫൂൻ വഹുവ റാഫിഉ ഇഹ്ദ ഖവാഇമിഹ ഇൻദൽ വുഖൂഫി. നാലു കാലുകളുള്ള ആ മൃഗം അതിൻ്റെ മൂന്ന് കാലിൽ നിന്നുകൊണ്ട് ഒരു കാൽ ഉയർത്തി വെച്ച് നിൽക്കുന്ന ആ നൃത്തത്തിനാണ് അങ്ങനെ പ്രയോഗിക്കാറുള്ളത്. വക്കാനലഹ മൻലറുൻ റായിഖുൻ, അതൊരു മനോഹരമായ കാഴ്ചയാണ്. വ ജമാലുൻ മുഅ്ജിബുൻ, ആകർഷകമായൊരു ഒന്നാകുന്നു അത്. ഖുസൂസൻ ലിൽ മുഹ്താജി ഇലൈഹ കൽ മുലൂക്കി, അല്ലേ, രാജാക്കന്മാർ, സൈന്യത്തിൽ ആവശ്യമുള്ള ഒന്നാണല്ലോ കുതിരകൾ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ, അത്തരം അവസ്ഥകളിൽ പ്രത്യേകമായും, ഫമാ സാലത് തഅരിദു അലൈഹി ഹത്താ ഗാബത്തി ശംസു ഫിൽ ഹിജാബി ഫഅൽഹതുഹു അൻ സ്വലാത്തിൽ മസാഇ വദിക്രിഹി. അങ്ങനെ ആ കാഴ്ച, അവയിലേക്കുള്ള ആ നോട്ടം, ആ കാര്യം അദ്ദേഹത്തെ വൈകുന്നേര നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധനാക്കി കളയാൻ പോലും അത് കാരണമായി എന്ന് പറയപ്പെടുന്നു. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് നൽകപ്പെട്ട അനുഗ്രഹം പറഞ്ഞപ്പോൾ പറയുന്നു, ഇദ് ഉരിദ അലൈഹി ബിൽ അശിയി സ്വാഫിനാതുൽ ജിയാദ്, അതിവേഗതയുള്ള മുന്തിയവയും കാലു പൊക്കി നിൽക്കുന്നവയുമായ കുതിരകൾ അദ്ദേഹത്തിന് വൈകുന്നേരം പ്രദർശിപ്പിക്കപ്പെട്ട സന്ദർഭം. അതാണ് ആ വചനത്തിൽ അല്ലാഹു അറിയിക്കുന്ന കാര്യം. മറ്റൊന്ന് സൂറത്ത് സ്വാദിലെ 32-ാമത്തെ വചനം,
1: فقال إني أحببت حب الخير إني أحببت حب الخير عن ذكر ربي حتى توارت بالحجاب. فقال
0: അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ നന്മയുടെ സ്നേഹം, അൻ ദിക്രി, സ്മരണയാൽ, റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ, ഹത്താ തവാറത്ത്, അത് മറയുന്നതുവരെ, അങ്ങനെ അത് തിരോധാനം ചെയ്തു, ബിൽ ഹിജാബ്, മറയിൽ അല്ലെങ്കിൽ മറയാൽ. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണ നിമിത്തം ഈ നന്മയോടുള്ള സ്നേഹം സ്വീകരിച്ചിരിക്കുകയാണ്, അങ്ങനെ അവ മറവിൽ തിരോധാനം ചെയ്തു, അതായത് കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. അപ്പോൾ ആ വൈകുന്നേര സമയത്ത് ആ കാഴ്ച അദ്ദേഹം ആസ്വദിക്കുമ്പോൾ, അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഫഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നി, നിശ്ചയമായും ഞാൻ, അഹ്ബബ്തു, ഞാൻ സ്നേഹം വച്ചു, ഹുബ്ബൽ ഖൈരി, നന്മയോടുള്ള സ്നേഹം, അൻ ദിക്രി റബ്ബി, എൻ്റെ രക്ഷിതാവിൻ്റെ സ്മരണയാൽ. അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചകന് നൽകിയ ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങളെ എടുത്തു പറയുമ്പോഴൊക്കെ, സൂറത്തു നംലിലാകട്ടെ, അതേപോലെ തന്നെ സൂറത്തു സബയിലാകട്ടെ, അവിടെയൊക്കെ തന്നെ ആ പ്രവാചകൻ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാനും അള്ളാഹുവിനോട് കൂടുതൽ നന്ദി കാണിക്കുവാനുമാണ് അതെല്ലാം അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. ഒരിക്കലും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ഇത്തരം അനുഗ്രഹങ്ങൾ അത് അദ്ദേഹത്തെ അഹങ്കാരിയാക്കി മാറ്റിയില്ല. ഇവിടെ നമുക്ക് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. പലപ്പോഴും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, ഒരു പ്രത്യേകമായ സ്വഭാവം, അനുഗ്രഹങ്ങൾ വർദ്ധിക്കും തോറും അള്ളാഹുവിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. നമുക്ക് പോലും അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോൾ അത് നമ്മെ അള്ളാഹുവിൽ നിന്ന് അകറ്റിക്കളയാറുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടുന്ന, പരിശോധിക്കേണ്ടുന്ന കാര്യമാകുന്നു. ഒരിക്കലും ആ തരത്തിൽ റബ്ബിനെ വിസ്മരിക്കുന്ന, അവൻ്റെ അനുഗ്രഹങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതുവഴി അഹങ്കാരികളും അള്ളാഹുവിൻ്റെ കോപത്തിനും അവൻ്റെ ശിക്ഷയ്ക്കും വിധേയരാകുന്ന ആളുകളിൽ നമ്മളൊരിക്കലും പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ദൗർഭാഗ്യകരമായ അവസ്ഥകളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവോട് നന്ദി കാണിക്കുന്ന, നന്ദിയുള്ള ദാസന്മാരിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാദിലെ 30-31 വചനങ്ങളാണ് ഇന്നത്തെ ഹൃദയവസന്തം പ്രോഗ്രാമിലൂടെ വിശദീകരിച്ചു നൽകിയത്. സുലൈമാൻ നബിക്ക് കുതിരകളെ പ്രദർശിപ്പിച്ചപ്പോഴുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു ആയത്തിൽ വിശദീകരിച്ചു നൽകി. അവതരണം മുഹമ്മദ് കുട്ടി.

0: പീസ് ഖുർആൻ റേഡിയോ ഇതുവരെ പ്രക്ഷേപണം ചെയ്തത് മധുരം ഖുർആൻ. സൽമാൻ അൽ ഉതൈബിയുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സൂറത്തുൽ ഹാഖയുടെ പാരായണമാണ് നാം കേട്ടത്.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ടു ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഇനി പ്രവേശിക്കുന്നത് ഖുർആൻ ടെലിക്യൂസിലേക്ക്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുല്ല എടത്തനാട്ടുകര.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ, അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കുട്ടികളിൽ ഖുർആനോടുള്ള താല്പര്യവും അതുപോലെ തന്നെ അവർക്ക് ഖുർആനിൽ ഹിഫ്ള് വർദ്ധിപ്പിക്കുവാനും ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പീസ് റേഡിയോ നടത്തുന്ന പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസ്. ഈ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോള് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും
5: റഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
4: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
5: നബീൽ.
4: നബീൽ, നബീൽ എവിടെയാണ്?
5: പുളിക്കൽ.
4: പുളിക്കൽ, ഓക്കേ. നബീൽ എത്രയാണ്
5: പഠിക്കുന്നത്?
4: മാഷാല്ലാഹ്. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
5: വിളിച്ചിട്ടുണ്ട്.
4: സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
5: കിട്ടിയിട്ടുണ്ട്.
4: എത്ര തവണ കിട്ടിയിട്ടുണ്ട്?
5: ഒരു തവണ.
4: മാഷാല്ലാഹ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് നബീലിന്റെ?
5: താത്തമ്മായി, കാക്ക, ഉപ്പ.
4: എല്ലാരും പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ? മാഷാല്ലാഹ്. അപ്പോ അമ്മ ജുസ്ന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. 3 ക്വസ്റ്റ്യൻ ആയിരിക്കും. കൃത്യമായി ഉത്തരം പറഞ്ഞാല് ഇൻഷാല്ലാഹ് സമ്മാനം ഉണ്ടാവും. അപ്പോ കൂടുതൽ ടൈം എടുക്കാൻ പാടില്ല, പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ.
5: ഓക്കേ സർ.
4: ഇൻഷാല്ലാഹ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.

0: الذي له ملك السماوات والأرض والله على كل شيء شهيد. Next ആയ
1: ഞാൻ അങ്ങോട്ട് വരാം സാർ.
0: ആ
1: ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനൂന മുഅ്മിനീന വൽ മുഅ്മിനാത്തു സുമ്മ ലം യതൂബു ഫലഹും അസാബു ജഹന്നം

0: അത് ഏത് സൂറത്തിലാണ്? ഉറപ്പാണോ? മഷാല്ല, രണ്ട് ക്വസ്റ്റ്യന് കറക്റ്റാണ്. അവസാനത്തെ ക്വസ്റ്റ്യൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅക്വാബും മൗദൂഉ, അതിൻ്റെ മുമ്പുള്ള ആയത്ത്.
1: വഅക്വാബും മൗദൂഉ ഫീഹാ സുറുറും മർഫൂഉ,
0: അതിനുമുമ്പുള്ള ആയത്ത് എന്താ?
1: അതിനുമുമ്പുള്ള ആയത്ത് ഫീഹാ ഐനുൻ ജാരിയ,
0: അതിനുമുമ്പോ?
1: ലാ തസ്മഉ ഫീഹാ ലാഗിയ,
0: നോക്കിയാണോ അതിനത്? അല്ലല്ലോ,
1: അല്ല,
0: ആരും പറഞ്ഞിരുന്നില്ലല്ലോ.
1: ഇല്ല, ഇത് ഇന്നലെ മനപ്പാടാക്കിയ സൂറത്താ.
0: മാഷാല്ലാ, ബാർക്കല്ലാ. അപ്പൊ എല്ലാ സൂറത്തും അങ്ങനെ ആവണം. ഓക്കെ, പഠിച്ചത് മറക്കാതിരിക്കാൻ നോക്കണം. ഹൈഫ് പഠിക്കണ്ടോ?
1: പഠിക്കണ്ട.
0: എത്ര ദിവസമായി?
1: ഇപ്പോ അര ദിവസമായി. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് വൽഫജ്റാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ, മാഷാല്ലാ, ബാർക്കല്ലാ. അപ്പോ ഇനിയും വിളിക്കണം, അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ വിളിക്കാൻ പറയണം. ഓക്കെ, പിന്നെ എപ്പോഴും പ്രോഗ്രാമൊക്കെ കേൾക്കണം കേട്ടോ. ഖുർആൻ നന്നായിട്ട് പഠിക്കുക. മാഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള.
1: വാലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
0: ഇൻഷാല്ലാ, നമുക്ക് അടുത്ത കോള് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഇസ. നിസ. ഓക്കെ, മാഷാല്ലാ. നിസ എവിടെ നിന്ന് വിളിക്കുന്നത്? കണ്ണൂരിന്ന്. നിസ എത്രയിലാ പഠിക്കണേ? നാലാം ക്ലാസ്സിൽ. ഇനി നാലിക്കല്ലേ? ഓക്കെ. നിസ വിളിച്ചിട്ടുണ്ടോ മുമ്പ് ഇതില്? സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: ഓക്കെ, മാഷാല്ലാ. നിസ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഉമ്മ, അനിയത്തി, ഉപ്പ, ഉമ്മ.
0: എല്ലാരും പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ? മാഷാല്ലാ. അപ്പോ മൂന്ന് ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക, അമ്മ ജുസുന്നായിരിക്കും. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഉത്തരം പറയണം. ഇൻഷാല്ലാ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والجبال أرساها. അതി ഏത് സൂറത്തിലാണ് ആയത്ത്? والجبال أرساها. നിസമോള് പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. അടുത്തായിട്ടോ? മതഅല്ലകും വലി അൻആമികും.
1: സൂറത്തുൽ നാസിയാത്.
0: ഉറപ്പാണോ? ഓക്കെ, മാഷാല്ലാ, ഉത്തരം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിസാജുഹു മിൻ തസ്നീം. അതിന് മുമ്പുള്ള ആയത്ത് ഏതാ? വമിസാജുഹു മിൻ തസ്നീം. അറിയോ?

0: ഒരായത്തും കൂടി ഓതുവാ.
1: അതിനു മുമ്പുള്ള ആയത്താണ് ഓതേണ്ടത്. ومزاجه من تسنيم.
0: ختامه.

ഐനയ്യഷ്റബു ബിഹൽ. അവിടെ ഷ്റബൂന്ന് പറയരുത് കേട്ടോ. മാഷാല്ലാ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും ശരിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചോദിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ

0: മഷാല്ല ബാർക്കല്ല ഫീക്കും. മൂന്ന് മൂന്ന് ക്വസ്റ്റ്യനും ശരിയായിട്ടുണ്ട്. മോളെ പേരെന്താ പറഞ്ഞത്? നിസ. കണ്ണൂർ അല്ലേ? ഫോർത്തിലാ പഠിക്കണത്? മഷാല്ല. അപ്പോൾ ഇനിയും വിളിക്കണം, സമ്മാനം ഉണ്ടാവും. അതുപോലെ ഫ്രണ്ട്സിനെയും എല്ലാവരും കൊണ്ടും വിളിപ്പിക്കണം. ഓക്കെ. പ്രോഗ്രാം എപ്പോഴും കേൾക്കണം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: ഇൻഷാല്ല അടുത്ത കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫാത്തിമ ഷഹ്മാപി.
0: ഫാത്തിമ
2: ഷഹ്മാപി.
0: ഷഹ്മ. ഫാത്തിമയുടെ വീട് എവിടെ?
2: മലപ്പുറം കാളികാവ്.
0: കാളികാവ്. എത്രയിലാ പഠിക്കണേ?
2: ആറാം ക്ലാസ്സില്.
0: ഓക്കെ. കാളികാവിലാണോ വീട്? സ്കൂള്? ഓക്കെ ഓക്കെ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
2: ഇല്ല.
0: അപ്പോ ഇപ്രാവശ്യം ഇൻഷാല്ലാ സമ്മാനം വാങ്ങണം. ഓക്കെ. അമ്മ ജൂസിനായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോ കൃത്യമായി ആൻസർ പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക, പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണം കേട്ടോ. ഇൻഷാല്ലാ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم.

0: അബ അതിന്റെ മുമ്പുള്ളായത് യതീമ ദാ മഖറബ അത് കഴിഞ്ഞിട്ടില്ല, അത് മുമ്പുള്ളായത്. പെട്ടെന്ന് പറയണം, കുറേ പേര് വെയിറ്റിങ്ങിലാണ്.
1: അറിയില്ല.
0: അറിയില്ല, പഠിച്ചിട്ടില്ല അപ്പോ. ഓക്കെ, അമ്മ ജ്യൂസ്ന്ന് ചോദിക്കും അറിയില്ലായിരുന്നോ? അമ്മ ജ്യൂസ്ന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവാന്ന് അറിയില്ലായിരുന്നോ? എങ്ങനെ? ആ,
1: അതല്ലേ
0: ഖുർആൻ ഡെയിലി ക്വിസ് ആണിത്. ഞായറാഴ്ച 4 മണിക്ക് ഖുർആൻ ഡെയിലി ക്വിസ് ആണ്, ഉച്ചക്കാണ് മറ്റേ ഡെയിലി ക്വിസ്. അതിലേക്ക് വിളിച്ചതാണോ? ഓക്കെ, അപ്പോൾ ഇത് ഖുർആൻ ഡെയിലി ക്വിസ് ആണ് കേട്ടോ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ അവസാനത്തെ കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: ഞാൻ ഫിസാൻ റഷീദാണ്.
0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
1: വലൈക്കും അസ്സലാം വറഹ്മത്തുള്ള.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ഫിസാനാ വിളിക്കണത്?
1: ആ,
0: ഫിസാന്റെ വീട് എവിടെ?
1: എന്റെ വീട് ഊരകാണ്.
0: ഊരകം?
1: വേങ്ങര.
0: വേങ്ങര. ഫിസാൻ എത്രയിലാണ് പഠിക്കണേ?
1: അഞ്ചില്.
0: അഞ്ചില്? എവിടെയാണ് പഠിക്കണേ?
1: ഞാന് കോട്ടകൽ പബ്ലിക് സ്കൂളില്.
0: ഓക്കെ, മാഷാല്ലാ. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല,
0: ആദ്യ തവണേ. ഓക്കെ, അപ്പോ അമ്മ ചൂസുന്നായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. 3 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. 3-ലും ശരി ഉത്തരം പറഞ്ഞാൽ സമ്മാനം ഉണ്ടാവും. അത് വരുമ്പോ കാണാം ഇൻഷാല്ലാ. അപ്പോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കട്ടോ.
1: ഓക്കെ,
0: പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയണം.
1: ഓക്കെ,
0: അപ്പോ 1-ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.
1: ആ,
0: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فما له من قوة ولا ناصر أرتأت
1: أنا كليار إلى ذي
0: فما له من قوة ولا ناصر അടുത്ത ആയത്ത് ഓതണം.
1: ഓക്കേ,
0: പെട്ടെന്ന് ഓതണം, ടൈം ഇല്ല, കുറേ പേര് വെയിറ്റിംഗിലാണ്. നോക്കാൻ പാടില്ല കേട്ടോ. فما له من قوة ولا ناصر.
1: അല്ല, ഇത് ഏത് സൂറത്തിനോ?
0: അമ്മ ജുസയിലാണ് ഒരു സൂറത്തില്, അതിന്റെ നെക്സ്റ്റ് ആയത്താണ് ഓതേണ്ടത്. ടൈം ഇല്ല, പെട്ടെന്ന് ഓതണം.
1: ഓക്കേ ഓക്കേ,
0: ടൈം അവസാനിക്കാണ്.
1: ആയ ഒന്നും കൂടി ഓതുവോ? ആയ ഒന്നും കൂടി ഓതുവോ?
0: ഫമാലഹു മിൻ ഖുവതി വലാ നാസിർ
1: വസ്സമാ ഇദാതിൽ റജ.
0: ഓക്കെ, അതേത് സൂറത്ത്?
1: അതെ, സോറിയക്ക്.
0: ഓക്കെ, മാഷാല്ലാ. അപ്പൊ ഇനി 2 ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് കേട്ടോ.
1: ഓക്കെ,
0: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറ. അത് ഏത് സൂറത്തിലാണ്? ഉറപ്പാ? നോക്കാൻ പാടില്ല കേട്ടോ.
1: ഓക്കെ, ഒന്നും കൂടി പറയോ?
0: അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറ. ടൈം അവസാനിക്കുകയാണ്. അറഅയ്ത ഇൻ കദബ വതവല്ല അലം യഅലം ബിഅന്നല്ലാഹ യറ. ഇൻഷാല്ലാ സാങ്കേതിക തകരാറ് മൂലം കോൾ കട്ടായിട്ടുണ്ട്. മാഷാല്ലാ ഈ എപ്പിസോഡിൽ 4 കോളുകളാണ് നമ്മൾ കേട്ടത്. ചിലർ മാഷാല്ലാ നന്നായിട്ട് ഉത്തരം പറഞ്ഞു, സമ്മാനത്തിന് അർഹതയായി. ബാക്കിയുള്ളവർ വിഷമിക്കരുത്, ഇൻഷാല്ലാ അവസരങ്ങൾ ഇനിയുണ്ട്. നന്നായിട്ട് പഠിക്കുക, അടുത്ത പ്രാവശ്യം വിളിക്കണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള.
2: ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഖുർആനിൻ്റെ വിജ്ഞാന ഭൂമികയിലേക്ക് വെളിച്ചം വീശുന്ന ഖുർആൻ ടെലിക്യൂസിൽ ഇന്ന് പങ്കെടുത്തത് നബീൽ പുളിക്കൽ, മിസ്സ കണ്ണൂർ, ഫാത്തിമ ഷെഹ്മാപ്പി, ഫിസാൻ റഷീദ് എന്നീ കൊച്ചു കൂട്ടുകാരാണ്. ഇന്നത്തെ ടെലിക്യൂസ് അവതരിപ്പിച്ചത് ആദിൽ അബ്ദുല്ല എടത്തനാട്ടുകര.

നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം. 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം, അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ചപരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം. അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദപ്രസരണം. പീസ് റേഡിയോ ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താൽപ്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താൽപ്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ? അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. phone 9020840840. www.peaceradio.com.
0: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മശബ്ദങ്ങളുടെ അണമുറിയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം, സ്പീഡിൽ തന്നെ. വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ. നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏതു നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ. ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 4-5 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിദ് അബ്ദുഷുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അള്ളാഹ് ഇന്ന് 4-5 ആയത്തുകളാണ് എടുക്കുന്നത്.

0: ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വല്ലദീന, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അപ്പോഴാണ് വല്ലദീന ഇങ്ങനെ ശബ്ദം വരികയുള്ളൂ. പലപ്പോഴും പല ആളുകളും ഓതുന്നത് വല്ലസീന എന്ന രൂപത്തിലാണ്, വല്ലസീന അല്ല. വല്ലദീന യുമിനൂന, യുമിനൂന. ഇവിടെയും ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുമിനൂന, യുമിനൂന, യുമിനൂന, ഇങ്ങനെയല്ല, യുമിനൂന, യുമിനൂന. ബിമ ഉൻസില, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ ബിമ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസുൽ എന്നാണ് പറയുക. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസുൽ. ഉൻസില, നൂണിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. ഉൻസില ബിമ ഉൻസില ഇലൈക വമ ഉൻസില, ഇവിടെയും അതേപോലെ തന്നെ മദ് മുൻഫസിലാണ്. ഉൻസില അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. ഉൻസില മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, സാക്കിനായ നൂന് ശേഷം ഖാഫാണ്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും കനപ്പിച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക അല്ല, മിൻ ഖബ്ലിക. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖബ്ലിക, ഖബ്ലിക എന്ന് കാഫിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, കൽക്കല ചെയ്യുകയും ചെയ്യരുത്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, വബിൽ ആഖിറതി, വബിൽ ആഖിറതി. ഇവിടെ പലപ്പോഴും ആളുകളൊക്കെ ഓതിപ്പോകുന്നത് വബിൽ ആഖിറത്തിയാണ്, വബിൽ ആഖിറത്തി. വബിൽ അ ഹംസ മിസ്സാവും, എന്നിട്ട് ല അങ്ങനെ വായിക്കും. വബിൽ ആഖിറത്തി അല്ല, വബിൽ ആഖിറത്തി. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, വബിൽ ആഖിറത്തി. അതുപോലെ ഖാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, വബിൽ ആഖി. ഇനി വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ഹും ഹ തൊണ്ടയുടെ താഴെ ഭാഗം, ഹും ഹ ഹി ഹു അഹ്, ഹും യൂഖിനൂൻ, ഹും യൂഖിനൂൻ, യൂഖിനൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തിൽ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇനി അഞ്ചാമത്തെ ആയത്ത്,
1: ഉലൈക അലാ ഹുദൻ മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഉലൈക,
0: ഈ നീട്ടൽ, ഈ മദ്ദ്, മദ്ദ് മുത്തസിലാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ, ഇവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരിക എന്നുള്ളതാണ്. ഇവിടെ ഉലായിക്ക എന്നുള്ളത് ഒരൊറ്റ വേർഡാണ്, ഒരു വേർഡാണ്, ഒരു പദം. അതിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും ഉള്ളത്. ഉല അലിഫ് ശേഷം ഇ ഹംസ, ഉലായിക്ക. ഇങ്ങനെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ് മുത്തസിൽ, മദ് വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം.
1: ഉലായിക അല ഹുദമ്മിൻ, അല ഐൻ
0: തൊണ്ടയുടെ മധ്യഭാഗമാണ്, അല എന്ന് ഉച്ചരിക്കരുത്. ഉലായിക അല അല്ല,
1: ഉലായിക അല അല ഹുദമ്മിൻ, ഹുദൻ ഹ
0: തൊണ്ടയുടെ താഴെ ഭാഗം, ഹുദൻ. ഹുദൻ എന്ന പദത്തിൽ തൻവീന് ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന എന്ന് വെച്ചാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മിക്സ് ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹുദമ്മിർ റബ്ബിഹിം, ഹുദമ്മി, ഇങ്ങനെ മണിക്കണം.
1: മിൻ റബ്ബിഹിം, മിൻ സാക്കിനായ നൂന് ശേഷം റാ,
0: ഇദ്ഗാം ബിലാഹുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതേണ്ടത് മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പലപ്പോഴും ഓതിപ്പോകുന്നത് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളുടെ ഉച്ചാരണങ്ങളൊന്നും അറിയാത്ത ആളുകൾ മിൻ റബ്ബിഹിം മിൻ റബ്ബിഹിം, ഇനി അതുമല്ലെങ്കിൽ മിർ റബ്ബിഹിം മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് റായിനെ കൂടുതൽ റ എന്ന ശബ്ദത്തിൽ വരുന്ന രൂപത്തിൽ. അങ്ങനെയുമല്ല മിർ റബ്ബിഹിം മിർ റബ്ബിഹിം മിർ റബ്ബിഹിം ഇങ്ങനെ ഓതാൻ ശ്രമിക്കുക. വ ഉലഈക ഹുമുൽ മുഫ്ലിഹൂൻ. വ ഉലഈക, ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിലാണ്. അതിൻ്റെ ഖദർ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. വ
1: ഉലഈക ഹുമുൽ മുഫ്ലിഹൂൻ. വ ഉലഈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂൻ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അപ്പോൾ മുഫ്ലിഹൂൻ മുഫ്ലിഹൂൻ അല്ല, മുഫ്ലിഹൂൻ ഹൂൻ അല്ല, മുഫ്ലിഹു മുഫ്ലിഹൂൻ അഹ് ഹ ഹി ഹു അഹ് മുഫ്ലിഹൂൻ. ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 4-5 ആയത്തുകളാണ് ഓതിക്കൽപ്പിച്ചത്. ഭംഗിയായി പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്രയിലെ 4-5 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. യൂസുഫ് മുഷാഫിന്റെ സൂറത്തു നൂഹ് പാരായണമാണ് നമ്മൾ കേട്ടത്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.

0: من عبادنا المخلصين.
1: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
2: ഹമ്മദ് ബിഹി അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യ സഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
3: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. കാലത്ത്, അവൾ പറഞ്ഞു, മാ ജസാഉ, പ്രതിഫലമല്ല

അയ്യുജ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ, ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും, അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ

ആൾക്കാരിൽ നിന്ന് ഇൻകാന ആകുന്നുവെങ്കിൽ, ഖമീസുഹു അവൻ്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിൻ ഖുബുലിൻ മുൻഭാഗത്തു നിന്ന്, ഫസദഖത് അപ്പോൾ അവൾ സത്യം പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനൽ കാദിബീൻ കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇങ്കാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: ജിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവ് പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിരയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ, കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത്

0: പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല. അള്ളാഹുവിൽ നിന്ന് അല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ, വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെയൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിന്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിന്റെ പ്രത്യേകത.
1: Peace Radio. Tune to reality.
2: Al-Hafil Ahmad Sa'udinte Madhura Shabdathil Vishuddha Qur'anile Suratu Tur aanu innu naam kelkkunnathu.

0: പേസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം സമാപിക്കുന്നു. ചെറുപ്രായത്തിലെ അറിയപ്പെടുന്ന ഖാരിഇകളായി മാറിയ വിവിധ വ്യത്യസ്ത ഖാരിഇകളുടെ പാരായണമാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാഫിദ് അഹമ്മദ് സഅൂദിൻ്റെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു തൂർ ആണ് നാം കേട്ടുകഴിഞ്ഞത്.
1: പേസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ കിഡ്സ് ടൈം എന്ന പ്രോഗ്രാമിലാണ് നാം ഇപ്പോൾ ഉള്ളത്. സൂറ അൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ കഹഫിലെ 57 മുതൽ 69 കൂടിയ വചനങ്ങളാണ് നാം ആസ്വദിച്ചത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടു തുടങ്ങുന്നു തൻസീൽ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം. സുദീർഘമായി വ്യത്യസ്ത ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾക്കാനുള്ള അവസരമാണ് തൻസീൽ പരിപാടിയിലൂടെ ശ്രോതാക്കൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറ റഅദ് എന്നീ അധ്യായങ്ങൾ പ്രഗൽഭ ഖാരി സഅദ് അൽ ഗാമിദിയുടെ ശബ്ദത്തിൽ നമുക്ക് കേൾക്കാം.

نرفع درجات من نشاء وفوق كل ذي علم عليم قالوا إن يسرق فقد سرق

0: തൻസീൽ സമാപിക്കുന്നു. ഇന്നത്തെ തൻസീലിൽ നാം കേട്ടത് സൂറത്തു ഹൂദ്, സൂറത്തു യൂസുഫ്, സൂറത്തു റഅദ് എന്നീ വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങൾ. പ്രഗൽഭ ഖാരി
1: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് ഓതി കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തേത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത് അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് സ്റ്റഡി, സീരിയസ് റീഡിങ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: വചനം 22.
6: വമാ അല്ല സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി, ബിമജ്നൂൻ ഒരു ഭ്രാന്തൻ.
7: വമാ സാഹിബുക്കും ബിമജ്നൂൻ
6: നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും.
5: വചനം 23.
6: വലഖദ് റആഹു തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖി നഭോമണ്ഡലത്തിൽ ഉപരിമണ്ഡലത്തിൽ. അൽ മുബീൻ പ്രത്യക്ഷമായ.
7: വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ
6: തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്.
5: വചനം 24.
6: വമാ ഹുവ അദ്ദേഹം അല്ലതാനും. അലൽ ഗൈബി അദൃശ്യ വിവരത്തെക്കുറിച്ച്, മറഞ്ഞ വിഷയത്തിൽ. ബി ദനീൻ പിശുക്കു പിടിക്കുന്നവൻ.
7: വമാ ഹുവ അലൽ ഗൈബി ബി ദനീൻ
6: അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്കു കാണിക്കുന്ന ആളുമല്ല.
5: വചനം 25.
6: വമാ ഹുവ അല്ലതാനും. ബിഖൗലി ഷൈത്താനിൻ വല്ല പിശാചിന്റെയും വചനം, ഒരു പിശാചിന്റെ വാക്ക്. റജീം ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
7: വമാ ഹുവ ബിഖൗലി ഷൈത്താനിർ റജീം
6: അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട വല്ല പിശാചിന്റെ വാക്കും അല്ല.
8: അതെ, അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വരുന്നതും നിങ്ങൾക്കിടയിൽ തന്നെ. അദ്ദേഹത്തിന് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല. അദ്ദേഹം ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട ആ മഹാദൂതനെ അദ്ദേഹം നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ വല്ല വിധേനയും പിശുക്ക് കാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം. നിങ്ങൾ ജൽപ്പിക്കാറുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചു മുഖേന ലഭിച്ചതുമല്ല ഈ ഖുർആൻ. വളരെ അനുഗ്രഹീതനും മാന്യനുമായ ആൾ വഴിയല്ലാതെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ എങ്ങനെ ലഭിക്കുവാനാണ്? നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ രത്നച്ചുരുക്കം. ജിബ്രീൽ അലൈഹി വസലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ രണ്ടു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ. സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് 23-ാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
5: വചനം 26.
6: ഫഅയ്ന അപ്പോൾ എങ്ങോട്ടാണ്? തദ്ഹബൂൻ നിങ്ങൾ പോകുന്നു, പോകും.
7: ഫഅയ്ന തദ്ഹബൂൻ
6: അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്?
5: വചനം 27.
6: ഇൻ ഹുവ അതല്ല, ഇല്ലാ ദിക്റുൻ ഒരു ഉപദേശമല്ലാതെ, ഒരു ഉത്ബോധനമല്ലാതെ. ലിൽ ആലമീൻ ലോകർക്കു വേണ്ടി.
7: ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ
6: അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല.
5: വചനം 28.
6: ലിമൻ ഷാ അതായത് ഉദ്ദേശിച്ചവർക്കു. മിങ്കും നിങ്ങളിൽ നിന്ന്. ഐ യസ്തഖീം താൻ ചൊവ്വിനു നിൽക്കാൻ.
7: ലിമൻ ഷാ മിങ്കും ഐ യസ്തഖീം
6: അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി.
5: വചനം 29.
6: വമാ തശാഊന നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും. ഇല്ല അയ്യഷ, ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അല്ലാഹു, അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ.

0: ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും.
1: വാസ്തവം മേൽ വിവരിച്ച പ്രകാരത്തിലാണുള്ളത്. എന്നിരിക്കെ നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തു മാർഗമാണ് നിങ്ങൾക്കുള്ളത്? എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക? ഇല്ല, ഒന്നുമില്ല, എവിടെയുമില്ല. ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ. ഇതാണ് പരമാർത്ഥം. പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിന് നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക് അതുകൊണ്ട് നേട്ടമൊന്നും കൈവരുവാനില്ല എന്നു സാരം. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹു അവസാനമായി ഉണർത്തിയിരിക്കുന്നു. ഒരു വമ്പിച്ച മൗലിക യാഥാർത്ഥ്യമാകുന്ന ഈ വിഷയത്തെപ്പറ്റി സൂറത്തുൽ ഇൻസാൻ 30-ാം വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചത് ഓർക്കുക. 19-ാം വചനത്തിൽ റസൂലുൻ കരീം, മാന്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ അദ്ദേഹത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അദ്ദേഹമാണ് അള്ളാഹുവിങ്കിൽ നിന്ന് അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നതെന്നാണെന്നും മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. 20 മുതൽ 23 കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ്. 22-ാം വചനത്തിൽ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. വഹി ലഭിക്കുന്നത് മലക്ക് മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിൻ്റെ വിശ്വാസതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീൻ്റെ പ്രബോധകനും അവർക്ക് സുപരിചിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് 23-ാം വചനത്തിൽ രണ്ട് ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്നീട് 24-ാം വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും 25-ൽ നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് 19-ാം വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്നു പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തുൻ നജ്മിൽ അവർ ചെയ്തിരിക്കുന്നതുപോലെ ഒരു വൃഥാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു. അങ്ങനെ 23-ാം വചനത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു. സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിൻ്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ചേതോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപര്യപൂർവ്വം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ ഹാഖ 40-ാം വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം. ദൂതന്റെ വിശേഷണമായി 21-ാം വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ്. ആകയാൽ മാന്യനായ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം. ഒന്നാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ്. സൂറത്തുൽ ഹാഖയിൽ മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെ, സംശയമില്ല. അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല. ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം മഗ്രിഫ അല്ല അത്. കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യ നാമം നെക്കിറ മാത്രമാണത്. മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല. മാത്രമല്ല സൂറത്തുൽ ഹാഖയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും. ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ന്യായത്തിൻ്റെ മറുപടി ഇതാണ്. അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പല നബിമാരെക്കുറിച്ചും സൂറത്ത് ശുഅറയിൽ റസൂലിൻ അമീൻ വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബ്രീലിനെ കുറിച്ച് അർറൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം. ചില സ്വന്തം താൽപ്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ റഹ്മാനി. തഫ്സീർ റഹ്മാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ റഹ്മാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: നിരന്തരമായ പ്രയാസങ്ങളും ദുരിതങ്ങളും കടന്നുവന്ന് പരീക്ഷിക്കപ്പെട്ടിട്ടല്ലാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഖുർആൻ പറയുന്നത് കേൾക്കുക.

0: അല്ല, നിങ്ങളുടെ മുമ്പ് കടിഞ്ഞുപോയവർക്കുണ്ടായതുപോലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും വന്നെത്താതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകുമെന്ന് നിങ്ങൾ ധരിച്ചിരിക്കുകയാണോ? പ്രയാസങ്ങളും ദുരിതങ്ങളും അവരെ ബാധിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴായിരിക്കുമെന്ന് അവരിലെ ദൈവദൂതനും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും പറഞ്ഞുപോകുമാറ് അവർ വിറപ്പിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം അടുത്തുതന്നെയുണ്ട്.
1: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റാഷിദ് അൽ ഖുർദി.
5: أعوذ بالله من الشيطان الرجيم.

0: Peace Radio. Tune to reality.
1: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാകുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل

0: الجحيم.
1: ജസാക്ക് അല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 467-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഖാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങൾ. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടർന്ന് പോകുന്നത്.

സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ആയത്ത്. അലിഫ് ലാം മീം. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അലിഫ്, ഈ അക്ഷരം അങ്ങനെ തന്നെയാണ് നമ്മൾ ഉച്ചരിക്കാറ് അലിഫ്. അവിടെയും അലിഫ് അലിഫ് എന്ന് കനപ്പിക്കരുത്, അലിഫ് ല അലിഫ് അലിഫ് ഇങ്ങനെ ഉച്ചരിക്കണം. ലാം ഇവിടെ മദ്ദ് ചെയ്യണം, നീട്ടണം, ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണത്. കാരണം അലിഫ് ല മദ്ദിൻ്റെ അക്ഷരമായ ഒരു അലിഫുണ്ട് അവിടെ, ല എന്നതിൽ ഒരു അലിഫുണ്ട്. ശേഷം മീമിന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിന് ശേഷം ഷദ്ദ് വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണ്. ഈ നീട്ടലിൻ്റെ ദൈർഘ്യത്തിൻ്റെ മദ്ദിൻ്റെ പേരാണ് മദ്ദ്. ലാസിം ഹർഫി മുസക്കൽ, മുസക്കൽ ലാസിമാണ്, അനിവാര്യമായിട്ടും നീട്ടണം, മുസക്കലാണ്. ഷദ്ദുള്ളതിനാണ് ഉള്ളതിനാൽ അതിന് മുസക്കൽ എന്ന് പറയുന്നു. പിന്നെ ആ ഷദ്ദ് മീമിന് ഷദ്ദുണ്ട് എന്ന് മനസ്സിലാക്കി, മീമിന് ഷദ്ദുണ്ടെങ്കിൽ ഗുന്ന ചെയ്യണം, മണിക്കണം, രണ്ട് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ മണിക്കേണ്ടതാണ്. അതിനുശേഷം മീം, ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം സുക്കൂനും ഉണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവു യാ ഇതിനു ശേഷം സുക്കൂൻ വന്നാലും ആറ് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നീട്ടേണ്ടതാണ്. അപ്പോൾ ഓതേണ്ടത് ഈ നീട്ടുന്നതിൻ്റെ പേര് മദ്ദ് ലാസിം ഹർഫി മുഖഫഫ്. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കി, മദ്ദ് ലാസിം ഹർഫി മുസക്കൽ, മീമിന് ഷദ്ദുള്ളതിനാൽ. രണ്ടാമത്തേത് മദ്ദ് ലാസിം ഹർഫി മുഖഫഫ്, മീമിന് സുക്കൂൻ വന്നതിനാൽ. ഇത് ഓതേണ്ടത് അലിഫ് ലാം മീം. അടുത്ത ആയത്ത് ذلك الكتاب لا ريب فيه هدى للمتقين. ذلك ഈ പദത്തിൽ ذلك എന്നതിലെ ذال പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ആളുകളും ذلك الكتاب അല്ലെങ്കിൽ ذلك, കൂടുതലായിട്ടും ذلك الكتاب എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ذال മാറി ذا എന്ന അക്ഷരമാവുന്നു. ذلك ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ദാലിക അങ്ങനെയാവണം. ഇനി ദാലിക്കൽ കിതാബു, കിതാബു എന്നതിലെ ത ഇനെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിച്ചുച്ചരി. കിതാബു കിതാബു അല്ല, കിതാബു. ലാ റൈബ ലാ റൈബ ലാ റൈബ ഫീഹ് ഫീഹ്. ഇവിടെ ലാ റൈബ് എന്നതിൽ നിർത്താം, ഫീഹ് എന്നതിലും നിർത്താം. അത് അതുകൊണ്ടാണ് ഖുർആനിൽ മുസ്ഹഫിൽ കാണാൻ പറ്റും മൂന്ന് ഡോട്ടുകൾ, രണ്ട് സ്ഥലങ്ങളിൽ മൂന്ന് ഡോട്ടുകൾ കാണാൻ പറ്റും, പുള്ളികൾ. അതിനർത്ഥം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താം, ലാ റയീബ് നിർത്താം, ഫീഹ് നിർത്താം. നിർത്തുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. ലാ റയീബ് ഇവിടെ നിർത്തുമ്പോൾ ആ മദ്ദിൻ്റെ പേര് മദ്ലീൻ, സൂറത്തുൽ ഖുറൈശിലൊക്കെ ഉള്ളതുപോലെ ഖൗഫ് ഖുറൈഷ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഫീഹ് എന്നതിൽ നിർത്തുമ്പോൾ മദ് ആറദുൽ സുക്കൂൻ. ഇങ്ങനെ ഇൻഷാല്ലാ അത് പിന്നീട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വിശദീകരിക്കാം ഇൻഷാല്ലാ. ഏതായാലും ലാ റൈബ ഫീഹ് ഇവിടെ നിർത്തി. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ ഹുദൻ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹുദൻ തൻവീന് ശേഷം, ഹുദൻ തൻവീന് ശേഷം ലിൽ മുത്തഖീൻ ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഹുദല്ലിൽ ഹുദല്ലിൽ മുത്തഖീൻ. ഇനി മുത്തഖീൻ ഇവിടെ താ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും മുത്തഖീൻ മുത്തഖീൻ എന്ന് മുസ്തഖീം സൂറത്തുൽ ഫാതിൽ മുസ്തഖീം എന്ന് പറയുന്ന പോലെ മുത്തഖീൻ ഇങ്ങനെയല്ല, മുത്തഖീൻ മുത്തഖീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. മുത്തഖീൻ ഈ നീട്ടൽ, ഈ ദൈർഘ്യം മദ് ആറദുൽ സുക്കൂൻ. മദ് ആറദുൽ സുക്കൂൻ എന്നാൽ മുത്തഖീന എന്നാണ്. പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ മുത്തഖീൻ നൂന് സുക്കൂൻ നൽകുന്നു, താൽക്കാലികം അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ നൽകുന്നു. അതുകൊണ്ടാണ് മദ് ആറദുൽ സുക്കൂൻ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്നതാണ്. മൂന്നാമത്തെ ആയത്ത്

അല്ലദീന, ഇവിടെയും അല്ലസീന എന്ന് പറയരുത്, അല്ലദീന. യുമിനൂന, യുമിനൂന എന്നോ യുമിനൂന എന്നോ അല്ല, യുമിനൂന, യുമിനൂന. ബിൽഗൈബി, ബിൽഗൈബി, ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ഗൈൻ. ബിൽഗൈബി എന്ന് ഓതിപ്പോകരുത്, ബിൽഗൈബി. വയുഖീമൂന സ്വലാഹ്, വയുഖീമൂന ഖാഫ്, വയുഖീമൂന സ്വലാഹ് സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ അത് ഇസ്തിഇലാന്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാവണം. വയുഖീമൂന സ്വലാഹ്, അസ്സലാഹ്. സ്വാദുച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ മുന്നിലോട്ട് കൂർത്ത് നിൽക്കുന്ന, കൂർപ്പിച്ച് നിൽക്കുന്ന അവരാ. അസ്വല, അസ്വല അല്ല, സ, സ. ഇതും കണ്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു പ്രത്യേക അക്ഷരമാണ് അസ്സലാഹ്, അതിൻ്റെ ഉച്ചാരണം. ഒമിമ്മ, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ഒമിമ്മ റസഖ്നാഹും, റസ, റസഖ്, റസഖ്. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. റസഖ്നാഹും അല്ല, റസഖ്നാഹും, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. റസഖ്നാഹും. യുൻഫിഖൂൻ, സാക്കിനായ നൂന്നിന് ശേഷം ഫ. യുൻഫി ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന്നിന് ശേഷം ഫ വരുമ്പോൾ ഗുന്ന ചെയ്യണം. പക്ഷേ ഈ ഗുന്ന പലപ്പോഴും ഇദ്ഗാം രൂപത്തിൽ ആവുന്നതാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ? യുൻഫി അല്ല, യുൻഫി അല്ല, യുൻഫി, യുൻഫി. ഇതും ശരിക്കും കണ്ടുകൊണ്ടൊക്കെ പഠിക്കേണ്ട ഒരു പ്രത്യേകതരം പ്രയോഗങ്ങളാണ്. റസഖ്നാഹും യുൻഫിഖൂൻ, യുൻഫിഖൂൻ. അവസാനത്തിൽ മദ്ദ് ആരിദ് ലിസ്സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 1, 2, 3 ആയത്തുകളാണ് കേട്ടു മനസ്സിലാക്കിയത്. ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: പീസ് റേഡിയോ കേൾവിയുടെ വിപ്ലവം തീർക്കുകയാണ്. നന്മ ശബ്ദങ്ങളുടെ അണമുറയാത്ത കേൾവി, മനസ്സിന്റെ കാഴ്ച മറക്കുന്ന തിന്മയെ അടർത്തി മാറ്റി നന്മയുടെ വശ്യമായ കേൾവി മനസ്സിൽ നിറച്ചു. പീസ് റേഡിയോ യാത്ര തുടരുന്നു. വേണം നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയും പിന്തുണയും.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: മാന്യശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുക്കാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത കാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയ്സ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ സൂറത്തുൽ മുജാദല 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലുമാവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ വ്യത്യസ്ത കാര്യങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ 1 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20-ാം വചനം വരെയുമാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
5: أعوذ بالله من الشيطان

لقد نصركم الله في مواطن كثيرة ويوم حنين إذ أعجبتكم كثيرة

فإن رجعك الله إلى طائفة منهم فاستأذنوك للخروج فقل

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തോബ 1-ാം വചനം മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20 വരെ വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് അണ്ട ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഇതിൽ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് അമാനി മൗലയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
4: അധ്യായം 82, സൂറത്തുൽ ഇൻഫിത്താർ, പൊട്ടിക്കീറൽ. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 19.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
6: വചനം 1.
4: ഇദസ്സമാഉ, ആകാശമാകുമ്പോൾ. ഇൻഫതറത്, അത് പൊട്ടിപ്പിളരുമ്പോൾ. ആകാശം പൊട്ടിപ്പിളരുമ്പോൾ.
6: വചനം 2.
4: വഇദൽ കവാകിബു, നക്ഷത്രങ്ങളാകുമ്പോൾ. ഇൻതസറത്, അവ കൊഴിഞ്ഞു വീഴുമ്പോൾ, ചിതറി വീഴുമ്പോൾ.
5: വഇദൽ കവാകിബു തസറത്,
4: നക്ഷത്രഗ്രഹങ്ങൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുമ്പോൾ.
6: വചനം 3.
4: വഇദൽ ബിഹാറു, സമുദ്രങ്ങളാകുമ്പോൾ. ഫുജ്ജിറത്, അവ പൊട്ടി ഒഴുക്കപ്പെടുമ്പോൾ.
5: വഇദൽ ബിഹാറു ഫുജ്ജിറത്,
4: സമുദ്രങ്ങൾ പൊട്ടി ഒഴുക്കപ്പെടുകയും ചെയ്യുമ്പോൾ.
6: വചനം 4.
4: വഇദൽ ഖുബൂറു, ഖബറുകളാകുമ്പോൾ. ബുഅ്തിറത്, അവ മറിച്ചിടപ്പെടുമ്പോൾ.
5: വഇദൽ ഖുബൂറു ബുഅ്തിറത്,
4: ഖബറുകൾ അടിയോടെ മറിച്ചിടപ്പെടുകയും ചെയ്യുമ്പോൾ.
6: വചനം 5.
4: അലിമത്, അറിയുന്നതാണ്.
7: നഫ്സുൻ, ഓരോ ആത്മാവും, മാ ഖദ്ദമത്, അത് മുന്തിച്ചത് അഥവാ മുൻ ചെയ്തു വച്ചത്, വ അഖ്ഖറത്, അത് പിന്തിക്കുകയും അഥവാ പിന്നോക്കം വെക്കുകയും ചെയ്തു.
5: അലിമത് നഫ്സും മാ ഖദ്ദമത് വ അഖ്ഖറത്,
7: അപ്പോൾ ഓരോ ആളും താൻ മുൻ ചെയ്തു വെച്ചതും ചെയ്യാതെ പിന്നേക്കു വെച്ചതും എന്താണെന്ന് അറിയുന്നതാണ്.
3: കഴിഞ്ഞ സൂറത്തിൽ കണ്ടതുപോലെ ഖിയാമത്തു നാളിലെ ചില സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. ആദ്യത്തെ മൂന്ന് വചനങ്ങളുടെയും സാരം അവിടെ വിവരിച്ചതിൽ നിന്നും മനസ്സിലാക്കാം. നാലാം വചനത്തിൽ ഖബറുകൾ അടിയോടെ മറിക്കപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം മരണപ്പെട്ടു കിടക്കുന്നവരെ ഖബറുകളിൽ നിന്ന് രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്നാകുന്നു. കഴിഞ്ഞ സൂറത്തിലെ പതിനാലാം വചനത്തിലെ അതേ ആശയം തന്നെയാണ് അഞ്ചാം വചനത്തിലും അടങ്ങിയിരിക്കുന്നത്. ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുള്ള കർമ്മങ്ങളാണ് മാ ഖദ്ദമത്ത്, മുൻ ചെയ്തു വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ. മാ അഖ്ഖറത്ത്, പിന്നോട്ടു വച്ചത് എന്ന് പറഞ്ഞത് പ്രവർത്തിക്കാതെ വിട്ടുകളഞ്ഞ കാര്യങ്ങളുമാകുന്നു. അഥവാ ഓരോരുത്തരും താൻ ചെയ്തതും ചെയ്തു തീർക്കാതെ വിട്ടുകളഞ്ഞതുമായ എല്ലാ കർമ്മങ്ങളും അന്ന് അറിയുമെന്ന് സാരം. മരണപ്പെടുമ്പോൾ വിട്ടേച്ചു പോകുന്ന സ്വത്തുക്കൾ, മരണശേഷം തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഏർപ്പാടുകൾ എന്നിങ്ങനെയുള്ളവയാണ് മാ അഖ്ഖറത്ത്, പിന്നേക്ക് വെച്ചത് എന്നതുകൊണ്ട് വിവക്ഷ എന്നും ചില വ്യാഖ്യാതാക്കൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഏതായാലും തത്വത്തിൽ എല്ലാം ഒന്നു തന്നെ. വനക്തവും മാ ഖദ്ദമു വ ആസാറഹും, അവർ മുൻ ചെയ്ത് വെച്ചതും അവരുടെ അവശിഷ്ടങ്ങളും അഥവാ പ്രവർത്തന ഫലങ്ങളും നാം എഴുതി രേഖപ്പെടുത്തും എന്ന് സൂറത്ത് യാസീനിൽ പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ.
6: വചനം ആറ്.
7: യാ അയ്യുഹൽ ഇൻസാൻ, ഹേ മനുഷ്യ, മാ ഗറക, നിന്നെ വഞ്ചിച്ചതെന്താണ്, ബി റബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ച്, അൽ കരീം, മാന്യനായ, ഉദാരനായ.
5: യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബി റബ്ബിക അൽ കരീം,
7: ഹേ മനുഷ്യ, ഉദാരനായ അഥവാ മാന്യനായ നിന്റെ റബ്ബിനെ കുറിച്ച് നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് ആശ്ചര്യം.
6: വചനം ഏഴ്.
7: അല്ലദി, യാതൊരുവൻ, ഖലഖക, അവൻ നിന്നെ സൃഷ്ടിച്ചു, ഫസവ്വാക, എന്നിട്ടു നിന്നെ ശരിപ്പെടുത്തി, ഫഅദലക, എന്നിട്ടു നിന്നെ പാകപ്പെടുത്തി.
5: അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക,
7: അതെ, നിന്നെ സൃഷ്ടിച്ചുണ്ടാക്കി ശരിപ്പെടുത്തി പാകപ്പെടുത്തിയവൻ.
6: വചനം എട്ട്.
7: ഫി അയ്യി സൂറത്തിൻ, ഏതോ ഒരു രൂപത്തിൽ, മാശാ, അവൻ ഉദ്ദേശിച്ച, റക്കബക, നിന്നെ അവൻ സംഘടിപ്പിച്ചു, കൂട്ടിച്ചേർത്തു.
5: ഫി അയ്യി സൂറത്തിൻ മാശാ റക്കബക,
7: അവൻ ഉദ്ദേശിച്ചതായ ഏതോ ഒരു രൂപത്തിൽ നിന്നെ അവൻ സംഘടിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നു.
3: മനുഷ്യ, നീ നിന്നെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹു നിന്നെ ഒരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കി, നിനക്കാവശ്യമായ അവയവങ്ങളും അംഗങ്ങളുമെല്ലാം നൽകി ശരിപ്പെടുത്തി, ഓരോന്നും അതതിൻ്റെ തോതും യോജിപ്പുമനുസരിച്ച് യഥാക്രമം പാകപ്പെടുത്തി. നീയോ മറ്റാരെങ്കിലുമോ ഉദ്ദേശിച്ചിട്ടില്ലാത്ത, അതെ, അവൻ മാത്രം ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിനക്ക് അവൻ രൂപം നൽകുകയും ചെയ്തു. ഇങ്ങനെ നിനക്ക് സൃഷ്ടിയും രൂപവും നൽകി നിന്നെ സംരക്ഷിച്ചു വരുന്ന അത്യുദാരനും അതിമാന്യനുമായ നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെയും അവൻ്റെ ശാപകോപങ്ങളെക്കുറിച്ച് ഭയപ്പെടാതെയും നീ കഴിഞ്ഞുകൂടുന്നത് വളരെ ആശ്ചര്യം തന്നെ. അവൻ്റെ കാര്യത്തിൽ നീ ഇത്രയും വഞ്ചിതനായിപ്പോയല്ലോ, എന്തൊരത്ഭുതമാണിത് എന്നിങ്ങനെ അള്ളാഹു അവിശ്വാസികളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ്. വെളുത്ത മാതാപിതാക്കൾക്ക് കറുത്ത സന്താനം ജനിക്കുന്നു, അംഗഭംഗമുള്ളവരിൽ നിന്ന് അംഗങ്ങൾക്ക് യാതൊരു ഭംഗവുമില്ലാത്ത കുട്ടികൾ ഉണ്ടാകുന്നു, ചിലർക്ക് മാതാവിൻ്റെയോ പിതാവിൻ്റെയോ മറ്റോ മുഖച്ഛായ കാണപ്പെടുന്നു, മറ്റു ചിലർക്കാകട്ടെ അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രൂപമായിരിക്കും. ജ്യേഷ്ഠന് ആൺകുട്ടികൾ മാത്രം ജനിക്കുമ്പോൾ അനുജന് പെൺമക്കൾ മാത്രം ഉണ്ടാകുന്നു. ചിലരുടെ രൂപം സുന്ദരവും ആകർഷവുമായിരിക്കുമെങ്കിൽ മറ്റു ചിലരുടേത് വികൃതവും വിരൂപവുമായിത്തീരുന്നു. അങ്ങനെ പലതും പലതും. ഇതിലെല്ലാം അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനല്ലാതെ മറ്റാരുടെയും ഉദ്ദേശത്തിന് പങ്കില്ലെന്ന് വ്യക്തമാണല്ലോ.
6: വചനം 9.
7: കല്ല, അങ്ങനെ വേണ്ട. ബൽ, പക്ഷേ. തുകദ്ദിബൂൻ, നിങ്ങൾ വ്യാജമാക്കുന്നു. ബിദ്ദീൻ, പ്രതിഫല നടപടിയെ, മതത്തെ.
5: കല്ല ബൽ തുകദ്ദിബൂന ബിദ്ദീൻ,
7: അങ്ങനെ വേണ്ട, പക്ഷേ നിങ്ങൾ പ്രതിഫല നടപടിയെ വ്യാജമാക്കിക്കൊണ്ടിരിക്കുന്നു.
6: വചനം 10.
7: വഇന്ന അലൈക്കും, നിശ്ചയമായും നിങ്ങളുടെ മേലുണ്ട് താനും. ലഹാഫിലീൻ, സൂക്ഷിച്ചു വരുന്നവർ, വീക്ഷിച്ചു വരുന്നവർ.
5: വഇന്ന അലൈക്കും ലഹാഫിദീൻ,
7: നിശ്ചയമായും നിങ്ങളുടെ മേൽ സൂക്ഷിച്ചു വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ചിലരുണ്ടു താനും.
6: വചനം 11.
7: കിറാമൻ, അതായത് ചില മാന്യന്മാർ. കാതിബീൻ, എഴുതുന്നവരായ.
5: കിറാമൻ കാതിബീൻ,
7: അതായത് എഴുതി രേഖപ്പെടുത്തുന്ന ചില മാന്യന്മാർ.
6: വചനം 12.
7: യഅലമൂൻ, അവർ അറിയുന്നു. മാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യുന്നത്.
5: യഅലമൂന മാ തഫ്അലൂൻ,
7: നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നു.
3: നിങ്ങളുടെ സ്രഷ്ടാവും രക്ഷിതാവുമായ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ വഞ്ചിതരായിരിക്കുകയാണ്. അത്രയുമല്ല, നിങ്ങളുടെ ചെയ്തികളെപ്പറ്റി നിങ്ങളെ വിചാരണ ചെയ്ത് നടപടിയെടുക്കുന്നതിനെ പോലും നിങ്ങൾ വ്യാജമാക്കി നിഷേധിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് അവ മുഴുവനും എഴുതി രേഖപ്പെടുത്തുവാൻ അല്ലാഹു മാന്യന്മാരായ ചില ആളുകളെ അഥവാ മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നിങ്ങൾ ചെയ്യുന്നതെന്തും അവർ അറിയാതെ പോകുന്നതല്ലെന്നും ആ രേഖയനുസരിച്ച് നിങ്ങളുടെ മേൽ ശരിക്കും നടപടിയെടുത്ത് പ്രതിഫലം നൽകാതെ നിങ്ങളെ വിട്ടേക്കുന്നതല്ല എന്നും സാരം. എഴുത്തുകാരായ മലക്കുകളെക്കുറിച്ച് സൂറത്ത് ഖാഫിലെ 16 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ പ്രസ്താവിച്ചത് ഓർക്കുക. പ്രതിഫല നടപടി എടുക്കുമ്പോഴുണ്ടാകുന്ന അന്ത്യ തീരുമാനം ചുരുക്കത്തിൽ ഇപ്രകാരമായിരിക്കും.
6: വചനം 13.
7: ഇന്നൽ അബ്റാർ, നിശ്ചയമായും പുണ്യവാന്മാർ, സജ്ജനങ്ങൾ. ലഫീ നഈം, സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
5: ഇന്നൽ അബ്റാർ ലഫീ നഈം,
7: നിശ്ചയമായും പുണ്യവാന്മാർ സുഖാനുഗ്രഹത്തിൽ തന്നെയായിരിക്കും.
6: വചനം 14.
7: വഇന്നൽ ഫുജ്ജാർ, തോന്നിയ വാസികളാകട്ടെ, ദുർജനങ്ങൾ. ലഫീ ജഹീം, ജ്വലിക്കുന്ന അഗ്നിയിലുമായിരിക്കും.
5: വഇന്നൽ ഫുജ്ജാർ ലഫീ ജഹീം,
7: ദുർമാർഗികളായ തോന്നിവാസികൾ ജ്വലിക്കുന്ന അഗ്നിയിലും തന്നെയായിരിക്കും.
6: വചനം 15.
7: യസ്ലൗനഹ, അവരതിൽ കടക്കും, കരിയും, ചൂടേൽക്കും. യൗമദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം.
5: യസ്ലൗനഹ യൗമദ്ദീൻ,
7: പ്രതിഫല നടപടിയുടെ ദിവസം അവർ അതിൽ കടന്നു കരിയുന്നതാണ്.
6: വചനം 16.
7: വമാഹും, അവരല്ല ദാനം. അൻഹ, അത് വിട്ട്, അതിൽ നിന്ന്. ബിഗോഇബീൻ, മറഞ്ഞു പോകുന്നവർ.
5: വമാഹും അൻഹ ബിഗോഇബീൻ,
7: അവർ അത് വിട്ട് മറഞ്ഞ് അഥവാ ഒഴിവായി പോകുന്നവരുമല്ല.
6: വചനം 17.
7: വമാ അദ്റാക, നിനക്ക് അറിവ് തന്നതെന്ത്. മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിവസം എന്താണെന്ന്.
5: വമാ അദ്റാക മായോമുദ്ദീൻ,
7: പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്നു നിനക്കെന്തറിയാം.
6: വചനം 18.
7: സുമ്മ, പിന്നെയും. മാ അദ്റാക, നിനക്കു അറിവ് തന്നതെന്ത്. മായോമുദ്ദീൻ, പ്രതിഫല നടപടിയുടെ ദിനം എന്നാൽ എന്താണെന്ന്. പിന്നെയും അഥവാ വീണ്ടും, പ്രതിഫല നടപടിയുടെ ദിവസം എന്നാൽ എന്താണെന്ന് നിനക്കു എന്തറിയാം.
6: വചനം 19.
7: യൗമലാ തംലിക്കു, അധീനമാക്കാത്ത ദിവസം. ഉടമയാക്കാത്ത സാധ്യമാകാത്ത ദിവസം. നഫ്സുൻ, ഒരാളും. ലിനഫ്സിൻ, ഒരാൾക്കും. ഷൈ അൻ, യാതൊന്നും, ഒരു കാര്യത്തിനും. വൽ അമ്രു, കാര്യം, അധികാരം. യൗമ ഇതിൻ, ആ ദിവസം. ലില്ലാഹ്, അല്ലാഹുവിനായിരിക്കും.

0: അതെ, ഒരാളും വേറെ ഒരാൾക്കു യാതൊന്നും അധീനമാക്കാത്ത അഥവാ ചെയ്യുവാൻ കഴിയാത്ത ദിവസം. അന്നത്തെ ദിവസം കാര്യം അഥവാ കൽപ്പനാധികാരം അള്ളാഹുവിനായിരിക്കും.
1: പ്രസ്തുത ദിനത്തിന്റെ ഗൗരവത്തിലേക്കും ഭയങ്കരതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുകയാണ് 17-18 വചനങ്ങൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളുടെയും നിയന്ത്രണവും കൽപ്പനാധികാരവും എക്കാലത്തും അള്ളാഹുവിനു തന്നെ. എങ്കിലും ഐഹിക ജീവിതത്തിൽ വെച്ച് മനുഷ്യന് കുറേയെല്ലാം ഇച്ഛാസ്വാതന്ത്ര്യവും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. അന്നത്തെ ദിവസത്തിൽ അതെല്ലാം മനുഷ്യന് നിശേഷം നഷ്ടപ്പെട്ടിരിക്കും. സ്വന്തം കാര്യത്തിലാകട്ടെ, മറ്റൊരാളുടെ കാര്യത്തിലാകട്ടെ, എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ ഒരാൾക്കും സാധ്യമല്ല. എല്ലാ കാര്യവും എല്ലാ അധികാരവും എല്ലാ കൽപ്പനയും അന്ന് അള്ളാഹുവിന് മാത്രമായിരിക്കും. അതിൽ ആർക്കും യാതൊരുവിധ പങ്കും ഉണ്ടായിരിക്കയില്ല. അന്നത്തെ ദിവസം പുണ്യവാന്മാരായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. നാം കേട്ടത് അമാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഹൃദയങ്ങൾക്ക് സമാധാനവും ആത്മാവിന് ആശ്വാസവും പകരുന്ന ഇരു ഹറമുകളിലെ നമസ്കാരത്തിലെ പാരായണങ്ങളുമായി ഹറമേൻ ലൈവ്. ആദ്യം മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലെ ഖുർആൻ പാരായണം നമുക്ക് ശ്രവിക്കാം.
6: അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്.

0: അള്ളാഹു
1: അള്ളാഹു അക്ബർ.
2: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ഫത്തഹിലെ 18 മുതൽ 26 കൂടി വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് മുഹമ്മദ് ബർഹാജി.

തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فغفرنا له ذلك وإن له عندنا لزلفى وإن له عندنا لزلفى وحسن مآب. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 25-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഫഗഫർന ലഹു, അപ്പോൾ അദ്ദേഹത്തിന് നാം പൊറുത്തുകൊടുത്തു. ദാലിക, അത്. വ ഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും. ഇന്ദന, നമ്മുടെ അടുക്കൽ. ലസുൽഫ, സാമീപ്യം അല്ലെങ്കിൽ അടുപ്പം. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും അല്ലെങ്കിൽ നല്ല പ്രാപ്യസ്ഥാനവും. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. തനിക്ക് പിണഞ്ഞ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അപ്പോൾ അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖേദം, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു, അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പൊറുത്തുകൊടുത്തു, നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യ സ്ഥാനവും നല്ല മടക്കസ്ഥാനവുമുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് പൊറുത്തുകൊടുക്കാനുള്ള കാരണമായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മടക്കമാണ്, ഖേദമാണ്. തീർച്ചയായും വലിയ പാഠം ഇത്തരം വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റുകൾ മനുഷ്യസഹജമാണ്. പ്രത്യേകിച്ച് പ്രവാചകന്മാരാകുമ്പോൾ ചെറിയ സ്കലിതങ്ങൾ പോലും തെറ്റുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അല്ലാഹുവിലേക്ക് ഖേദം പ്രകടിപ്പിക്കുകയും അല്ലാഹുവിനോട് പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് മനുഷ്യൻ്റെ മഹത്വം കുടികൊള്ളുന്നത്. ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാകുന്നു, അവരിൽ ഉത്തമർ അവർ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, വഖൗലുഹു തആല വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ് ഐ വഇന്ന ലഹു യൗമൽ ഖിയാമതി, തീർച്ചയായും അന്ത്യനാളിൽ അദ്ദേഹത്തിനുണ്ട്. ലഖുർബത്തുൻ യുഖദ്ദിബുഹുല്ലാഹു അസ്സവജൽ, അല്ലാഹു അദ്ദേഹത്തെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും, അല്ലാഹുവിൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിക്കും. ബിഹാ, അദ്ദേഹത്തിൻ്റെ ആ മടക്കം കാരണം. വഹുസ്ന മർജിഇൻ വഹുവ അദ്ദറജാത്തു അൽ ആലിയ, അതായത് അത് ഉന്നതമായ ഒരു പദവിയാണ്, അല്ലാഹുവിൻ്റെ അടുക്കലുള്ള ആ ദറജാത്ത്, ആ ഉന്നതമായ സ്ഥാനം. ഫിൽ ജന്ന, സ്വർഗത്തിൽ. ലിനുബൂവത്തിഹി വഅദ്ലിഹി അത്താമി ഫി മുൽക്കിഹി, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തെക്കൊണ്ടും അദ്ദേഹം പരിപൂർണമായി നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിച്ചു എന്ന കാരണത്താലും. ഒരു വിധികർത്താവായിരിക്കെ ജനങ്ങൾക്കിടയിൽ നീതിനിഷ്ഠമായ വിധി നടപ്പിലാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് ഹദീസിൽ കാണാം. കമാ ജാഅ ഫിൽ ഹദീസ് അൽ മുഖ്സിതൂന അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ വകിൽത യദൈഹി യമീൻ. നീതിനിഷ്ഠമായ സമീപനം സ്വീകരിക്കുന്നവർ, നീതി പാലിക്കുന്നവർ, അവർ വലിയ ഗോപുരങ്ങളിലായിരിക്കും. പ്രകാശത്തിന്റെ ഗോപുരങ്ങളിൽ അള്ളാഹുവിന്റെ വലതുവശത്ത്, വകിൽത യദൈഹി യമീൻ, അള്ളാഹുവിന്റെ ഇരുകൈകളും യമീനാകുന്നു, വലത്തേതാകുന്നു. അല്ലദീന, ആരാണീ മുഖസിത്തീങ്ങൾ? അല്ലദീന യുഖസിതൂന ഫീ അഹ്ലീഹിം വമാ വല്ലൗ, തങ്ങളുടെ ആളുകളിലും തങ്ങൾ അധികാരം കൈയാളുന്നിടത്തുമൊക്കെ നീതി നടപ്പാക്കുന്നവർ, അവർക്കാണ് ഈ വലിയ പ്രതിഫലം ലഭിക്കുക എന്നർത്ഥം. ഈ വചനത്തിൽ അള്ളാഹു അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയതായും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന കാര്യവും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫഗഫർനാ ലഹു ദാലിക് അല്ലദി സദറ മിൻഹു വഅക്രമഹു അല്ലാഹു ബിഅൻവാഇൽ കറാമാത്ത്. അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ച ആ അപാകത, ആ തെറ്റ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു വിവിധങ്ങളായ ആദരവുകൾ കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഖാല, അള്ളാഹു പറഞ്ഞു, വ ഇന്ന ലഹു ഇന്ദന ലസുൽഫ ഐ മൻസിലത്തൻ ആലിയ, അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ അടുപ്പമുണ്ട്, സാമീപ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. വഖുർബത്തുൻ മിന്ന, നമ്മുടെ അടുക്കൽ അദ്ദേഹത്തിന് അടുപ്പവുമുണ്ട്. വഹുസ്ന മആബ് ഐ മർജിഇൻ, ഒരു നല്ല മടക്കസ്ഥലം, ഏറ്റവും നല്ല മടക്കസ്ഥലവും അദ്ദേഹത്തിനുണ്ട്. വഹാദ ദംബു അല്ലദി സ്വദറ മിൻ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമിൽ നിന്ന് സംഭവിച്ച തെറ്റ്, ലം യദുക്കിരില്ലാഹു ലിഅദ്മിൽ ഹാജത്തി ഇലാ ദിക്രിഹി, അതവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് അള്ളാഹു അത് എടുത്തു പറഞ്ഞിട്ടില്ല. ഫത്തഅറുദു ലഹു മിൻ ബാബി തകല്ലുഫ്, ചില കാര്യങ്ങൾ ചിലപ്പോൾ എടുത്തു പറയേണ്ടി വരും, അത് ആ സാഹചര്യത്തിന്റെ അനിവാര്യത കൊണ്ടാണ്. പക്ഷേ എന്ത് തെറ്റാണ്, എന്ത് അപാകതയാണ് സംഭവിച്ചതെന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ല. വഇന്നമൽ ഫാഇദതു മാ ഖസ്സഹുല്ലാഹു അലൈന, അള്ളാഹു അദ്ദേഹത്തിന് ചരിത്രം ഇവിടെ എടുത്തു പറഞ്ഞത്, മിൻ ലുത്ഫിഹി ബിഹി വതൗബതിഹി വഇനാബതിഹി, അള്ളാഹുവിൻ അദ്ദേഹത്തോട് കാണിച്ച അനുകമ്പയും അതേപോലെ അള്ളാഹുവിലേക്ക് അദ്ദേഹം ഖേദിച്ചു മടങ്ങിയ കാര്യവും ഇതെല്ലാം പറയുവാൻ വേണ്ടിയാണ്. വഅന്നഹു ഇർതഫ മഹല്ലഹു ഫകാന ബഅദ തൗബതി അഹ്സന മിൻഹു ഖബ്ലഹ, തന്റെ പശ്ചാത്താപത്തിനു ശേഷം അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ നല്ല ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പറയുന്നു, അന്നൽ ഇസ്തിഗ്ഫാറ, തീർച്ചയായും പാപമോചനം തേടൽ, സബബുൻ ലിമഹ്വി മാ ഹസല മിനദ്ദുനൂബി, സംഭവിച്ച തെറ്റുകൾ അത് മായ്ച്ചു കളയാൻ അത് കാരണമാകുന്നു. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പശ്ചാത്താപത്തിനും അതേപോലെ തന്നെ പാപമോചനം അർത്ഥിക്കുന്നതിനുമുള്ള അസുലഭമായ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് സബബുൻ ലിമഹ്വിഹ മഹ്വി മാ ഹസല മിനദ്ദുനൂബ്, സംഭവിച്ച തെറ്റുകൾ മായ്ച്ചു കളയാൻ അത് കാരണമായിത്തീരും. അള്ളാഹു നമുക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് അദ്ദേഹം പറയുന്നു, അന്ന സുജൂദ ഖുദൂ അൻ ലില്ലാഹി, അള്ളാഹുവിനെ അവനോട് വിനയം കാണിച്ചുകൊണ്ട് സാഷ്ടാംഗം നമിക്കൽ മിൻ സുനനിൽ അംബിയാ, അംബിയാക്കന്മാരുടെ ചര്യയിൽപ്പെട്ടതാകുന്നു. അള്ളാഹു പറഞ്ഞു, വഖറ റാഖിഅൻ വഅനാബ്, അദ്ദേഹം റുകൂ ചെയ്തുകൊണ്ടും കേറിച്ചു മടങ്ങിക്കൊണ്ടും അദ്ദേഹം വീണു, സാഷ്ടാംഗം നമിച്ചു. മറ്റൊന്ന്, ഇജാബത്തുല്ലാഹി സുബ്ഹാനഹു ദുആഅ മൻ ദആഹു, തന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിനെ കുറിച്ച് പലപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മൾ പഠിക്കുന്ന സൂറത്ത് സ്വാദിലെ 25-ാമത്തെ ഈ വചനത്തിനും അള്ളാഹു പറഞ്ഞു, ഫഗഫർനാലഹു, നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു ദാലിക്, ആ തെറ്റ്, ആ കാര്യം. ഇവിടെ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു അറിയുന്നുണ്ട്. ആ അറിവിൻ്റെയും അതേപോലെ തന്നെ കേൾവിയുടെയും അടിസ്ഥാനത്തിൽ അള്ളാഹു പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ തന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുമ്പോൾ ആ പശ്ചാത്താപം കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നത് അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. പലപ്പോഴും മനുഷ്യൻ തെറ്റുകളിൽ അകപ്പെടുമ്പോൾ, പാപകൃത്യങ്ങളിൽ അകപ്പെടുമ്പോൾ ഇനി എനിക്കൊരു മടക്കമില്ല എന്ന ഭാവത്തിൽ ആ നിലയിൽ ചിന്തിക്കുകയും തെറ്റുകളിൽ കൂടുതൽ പൂണ്ടു പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അള്ളാഹുവിന്റെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫഗഫർനാ ലഹു, അദ്ദേഹത്തിന് നാം പുറത്തു കൊടുത്തു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്താപം കേൾക്കുകയും ആ പശ്ചാത്താപം നടത്തിയ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കാൻ അദ്ദേഹം അർഹനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അതാണ് അവിടെ അള്ളാഹു പ്രത്യേകം ആ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരാമർശത്തിൽ നമുക്ക് വലിയ ഗുണപാഠമാണ് പഠിക്കാനുള്ളത്. അള്ളാഹുവിലേക്ക് ആ സാമീപ്യം ആഗ്രഹിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിന് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക, നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ ദുനിയാവിലെ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകേണ്ടത് നമ്മുടെ റബ്ബിലേക്കാണെന്ന ഓർമ്മയോടുകൂടി നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്ന, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന അത്തരം യഥാർത്ഥമായ ഭയഭക്തന്മാരായ ദാസന്മാരിൽ നമ്മൾക്കും ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ വചനം നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. ഫഗഫർനാ ലഹു ദാലിക് വഇന്ന ലഹു ഇൻദനാ ലസുൽഫ വഹുസ്ന മആബ്. അള്ളാഹു ഈ വചനത്തിൽ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പുറത്തു കൊടുത്തു, നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും അതായത് നല്ല മടക്കസ്ഥാനവുമുണ്ട്. തുടർന്ന് 26-ാമത്തെ വചനം, യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാ إِنَّ الَّذِينَ يَضِلُّونَ عَن سَبِيلِ اللَّهِ لَهُمْ عَذَابٌ شَدِيدٌ بِمَا نَسُوا يَوْمَ الْحِسَابِ. പരിശുദ്ധ റമദാൻ അത് ഖുർആനിന്റെ മാസമാണെന്നത് നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ അത് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും അതേപോലെ തന്നെ പാരായണത്തിൻ്റെ മര്യാദകൾ അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെ നിയമങ്ങൾ പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ വളരെയധികം താല്പര്യം കാണിക്കണം. കേവല പാരായണത്തിനല്ല യഥാർത്ഥത്തിൽ മഹത്തായ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അർത്ഥം ഗ്രഹിച്ചുകൊണ്ടും പാരായണത്തോട് നീതി പുലർത്തിക്കൊണ്ടുമുള്ള പാരായണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 26-ാമത്തെ വചനം, യാ ദാവൂദു, ഹേ ദാവൂദ്, ഇന്ന ജഅൽനാക, നിശ്ചയമായും നാം നിന്നെ ആക്കിയിരിക്കുന്നു, ഖലീഫതൻ, ഒരു പ്രതിനിധി, ഫിൽ അർദി, ഭൂമിയിൽ. പ്രതിനിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥത്തിൽ. സാധാരണ ഒരാളെ പ്രതിനിധാനം ചെയ്യുന്ന തുല്യമായ പദവിയുള്ള ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിലല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫഹ്കും, അതിനാൽ നീ വിധി നടത്തുക. ബൈനന്നാസി, മനുഷ്യർക്കിടയിൽ. ബിൽ ഹഖി, ന്യായപ്രകാരം. വലാ തത്തബിഉ, നീ പിൻപറ്റരുത്. അൽ ഹവാ, ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ. ഫയുദില്ലക, കാരണം അത് നിന്നെ വ്യതിചലിപ്പിക്കും, അല്ലെങ്കിൽ എന്നാലത് നിന്നെ പിഴപ്പിക്കും. അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും. ഇന്നല്ലദീന യദില്ലൂന, നിശ്ചയമായും പിഴച്ചുപോകുന്നവർ, നിശ്ചയമായും പിഴച്ചുപോകുന്നവർ. അൻ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന്. ലഹും, അവർക്കുണ്ട്. അദാബൂ ഷദീദ്, കഠിന ശിക്ഷ. ബിമാ നസു, അവർ മറന്നത് നിമിത്തം. യൗമൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തെ. അതായത്, ഹേ ദാവൂദ്, നിശ്ചയമായും നിന്നെ നാം ഭൂമിയിൽ ഒരു പ്രതിനിധി ആക്കിയിരിക്കുന്നു. ആകയാൽ നീ മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക. ഇച്ഛയെ പിൻപറ്റുകയും ചെയ്യരുത്, കാരണം അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്നതാണ്. അതാണ് ദീർഘമായ ഈ വചനത്തിൽ അല്ലാഹു പ്രത്യേകമായി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നത്. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു വ്യക്തിത്വമാക്കിയിരിക്കുന്നു താങ്കളെ. അതാണ് ഇന്ന ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. പിന്നെ പറയുന്നു, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ ന്യായമായ നിലയിൽ താങ്കൾ വിധി നടത്തുക. വലാ തത്തബിഉൽ ഹവാ, താങ്കൾ തന്നിഷ്ടത്തെ പിൻപറ്റരുത്. ഇവിടെ പലപ്പോഴും മനുഷ്യൻ അധമത്വത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്, മനുഷ്യൻ വഴി പിഴച്ച മാർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് തന്നിഷ്ടത്തെ പിൻപറ്റിയതുകൊണ്ടാണെന്നത് അള്ളാഹുവിന്റെ വചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും അള്ളാഹുവിന്റെ പരാമർശങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഹാദിഹി വസ്വിയത്തും മിനല്ലാ, ഇത് അള്ളാഹുവിനുള്ള വസ്വിയത്താകുന്നു. ഹാദിഹി വസ്വിയത്തും മിനല്ലാ, ഇത് അള്ളാഹുവിനുള്ള വസ്വിയത്താകുന്നു. ലി വുലാത്തിൽ ഉമൂരി, കൈകാര്യകർത്താക്കൾക്കുള്ള. ഐ യഹ്കുമു ബൈനന്നാസി ബിൽ ഹഖ്, അവർ മനുഷ്യർക്കിടയിൽ ന്യായമായ നിലയിൽ വിധി നടപ്പിലാക്കണം എന്ന്. മിൻ ഇൻദ അൽ മുനസ്സലി മിൻ ഇൻദിഹി തബാറക തആല, അല്ലാഹുവിങ്കൽ നിന്ന് അവതരിച്ച, സത്യവുമായി അവതരിപ്പിച്ച ആ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ. വലാ യഅദിലു അൻഹു ഫയദില്ലു അൻ സബീലിഹി, അതിനവർ തെറ്റിപ്പോകരുത്, അപ്പോൾ അവർ സന്മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകും. വഖദ് തവഅദ അല്ലാഹു തബാറക തആല മൻ ദല്ല അൻ സബീലിഹി വതനാസ യൗമൽ ഹിസാബ് ബിൽ വഈദിൽ അകീദ് വൽ അദാബിൽ ശദീദ്. കഠിന സ്വരത്തിൽ അല്ലാഹു പറയുന്നു, ശക്തമായ ഭാഷയിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോയാൽ നാളെ വരാനിരിക്കുന്ന പാരത്രികമായ ജീവിതത്തെ വിസ്മരിച്ചു കളഞ്ഞാൽ, അതാണ് വതനാസ യൗമൽ ഹിസാബ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ താക്കീത്? ബിൽ വഈദിൽ അകീദ് വൽ അദാബിൽ ശദീദ്, കഠിനമായ ശിക്ഷയെക്കൊണ്ട് അല്ലാഹു താക്കീത് നൽകുന്നു. അതാണ് ഇബ്നു കസീർ റഹ്മഹുള്ള എടുത്തു പറയുന്നത്. പലപ്പോഴും ഈ ഒരു ബോധമാണ്, ഇത്തരം കാര്യങ്ങളിൽ കണിശത പാലിക്കാൻ ആ ബോധത്തിന്റെ അഭാവമാണ് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. താൻ തന്റെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നവനാണ്, താൻ ചെയ്ത തന്റെ ചെയ്തികളെക്കുറിച്ച് നാളെ പരലോകത്ത് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അനീതിയോടുകൂടിയുള്ള, അല്ലെങ്കിൽ സ്വജനപക്ഷപാതിത്വത്തോടുകൂടിയുള്ള വിധികളും അതുപോലെ തന്നെ തീർപ്പുകളും മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, തൻഫീദുൻ ഫീഹാ അൽ ഖദായ അദ്ദീനിയ വദ്ദുനിയവിയ, ദീനിയായ വിഷയത്തിലാകട്ടെ ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ, ശരിയായ നിലക്ക് തീർപ്പ് കൽപ്പിക്കാനാണ് അള്ളാഹു അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നർത്ഥം. ഇന്ന ജഅൽനാ ഖലീഫതൻ ഫിൽ അർദ് എന്നതുകൊണ്ടാണ്, എന്ന വചനമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് ഐ അൽ അദ്ൽ വഹാദാ ലാ യതമക്കനു മിൻഹു ഇല്ലാ ബിഇൽമിൻ ബിൽ വാജിബി വഇൽമിൻ ബിൽ വാഖിഇ. നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കാൻ കഴിയണമെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് യഥാവിധി അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നിലവിലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. വഖുദ്രത്തിൻ അല തൻഫീദിൽ ഹഖി വലാ തത്തബിഇൽ ഹവാ. അതേപോലെ തന്നെ നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കാനാവശ്യമായ ആ കഴിവും ഉണ്ടായിരിക്കണം. പിന്നെ അള്ളാഹു പറയുന്നു വലാ തത്തബിഇൽ ഹവാ, തന്നിഷ്ടത്തെ താങ്കൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ അത് പലപ്പോഴും തന്നോട് അടുപ്പമുള്ളവരിലേക്ക് അവർക്ക് അനുകൂലമായി വിധി നടപ്പിലാക്കാൻ അത് മനുഷ്യനെ പ്രേരിപ്പിക്കും. അതേപോലെ തന്നെ തൻ്റെ താനുമായി ബന്ധമില്ലാത്ത തൻ്റെ എതിരാളികൾക്ക് അവരോട് ശത്രുത കാണിക്കാൻ, അനീതിയോടുകൂടി വിധി നടപ്പിലാക്കാൻ അതിനും അതവനെ പ്രേരിപ്പിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനത്തിൽ വളരെ ശ്രദ്ധേയമാണ്, നീതിയോടുകൂടിയുള്ള തീർപ്പിന് വേണ്ടിയാണ് അള്ളാഹു വസീയത്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരിൽ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാ, ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്. അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെ മറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio, tuned to reality.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അള്ളാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അള്ളാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അള്ളാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അള്ളാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അള്ളാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അള്ളാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാൻ. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഖാമിദി. പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിൻ്റെ സമയമാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൽ സൂറ ബക്കറയിലെ 8-9 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ ശ്രോതാക്കളിലേക്ക്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 7 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 8-9 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: يخادعون الله والذين آمنوا وما يخدعون إلا أنفسهم وما يشعرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
0: ഒമീനന്നാസി
1: നൂൻ മുഷദ്ദഹുന്ന നൂൻ ഷദ്ദുണ്ട്. ഒമീനന്ന നൂൻ ഷദ്ദു വന്നാൽ മണിക്കണം.
0: ഒമീനന്നാസി മയ്യഖൂലു മയ്യ
1: സാക്കിന നൂന് ശേഷം യ നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മയ്യഖൂലു
1: ഗുന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്, മയ്യഖൂലു മയ്യഖൂലു ഇങ്ങനെ പറയരുത്,
0: മയ്യഖൂലു
1: സാധാരണ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ മതി. ആമന്ന നൂന് ശദ്ദ് മണിക്കണം.
0: ബില്ലാഹി ബില്ലാഹി
1: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, അത് ഉച്ചരിക്കണം. പലപ്പോഴും പല ആളുകളും ബില്ലായി വബിൽ യോമില്ലാഹിരി ഇങ്ങനെ ഓതും. അതുപോലെ ബിസ്മില്ലായി റഹ്മാൻ റഹീം, ബിസ്മില്ലായി ഉണ്ട, ഹ ഇന് പകരം യാ വരുന്ന രൂപത്തിൽ
0: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം
1: ഇങ്ങനെ തന്നെ ഹ ഇന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെയും
0: ബില്ലാഹി
1: ഹ കൃത്യമായിട്ട് കേൾക്കണം, ബില്ലാഹി
0: വബിൽ യോമിൽ.
1: ഇനി വബിൽ യൗമി ലൗമി അല്ല, വബിൽ യൗമി യാഇനെയും ഉച്ചരിക്കണം.
0: വബിൽ യൗമിൽ ആഖിരി
1: ലാഖിർ അല്ല, വബിൽ യൗമിൽ ലാഖിരി അല്ല,
0: വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ വമാ ഹും ബി വമാ ഹും ബി.
1: മീമിനെ അവിടെ ഗുന്ന ചെയ്യണം, ഇഖ്ഫ ഷഫവി എന്നാണ് പറയുക.
0: വമാ ഹും ബിമുഅ്മിനീൻ
1: ഇങ്ങനെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
0: വമാ ഹും ബിമുഅ്മിനീൻ
1: ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറാബുൽ സുക്കൂൻ. അടുത്ത ആയത്ത്
0: യുഖാദിഊനല്ലാഹ യുഖാദിഊന,
1: ഇവിടെ ഖാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം.
0: യുഖാദിഊന.
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്, യുഖാദിഊന
0: യുഖാദിഊനല്ലാഹ വല്ലദീന ആമനു
1: വല്ലദീന അല്ല വല്ലദീന
0: والذين والذين آمنوا وما يخدعون وما يخدعون.
1: ഇവിടെ ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, കൃത്യമായിട്ട് യഥാർത്ഥ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അക്ഷരങ്ങളുടെ മഖ്റജ് അഥവാ ഉച്ചരിക്കുന്ന ഒരക്ഷരം പുറപ്പെടുന്ന ആ സ്ഥലം മഖ്റജ് മാറിയാൽ, അതുപോലെ ഹർക്കത്തുകളിൽ മാറ്റം വരിക, ഫതഹ് കസ്ര ദം ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അർത്ഥമാറ്റം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
0: വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും ഇല്ലാ
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ മദ് മുൻഫസിൽ
0: ഇല്ലാ അൻഫുസഹും
1: നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ് മുൻഫസിൽ. ഇനി
0: അൻഫുസഹും
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന നൂനിന് ശേഷം ഫാ വരുമ്പോൾ ഈ ഗുന്ന ഇദ്ഗാമിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പോലെ ആവരുത്. അൻഫുസഹും അല്ല,
0: അൻഫുസഹും
1: അവ്യക്തമാക്കി ഫാഇൻ്റെ അക്ഷരം, ആ ഫാ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൻ്റെ ആ ഒരു രൂപം, താഴെ ചുണ്ടിൻ്റെ പള്ളഭാഗം, അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ ആ ഒരു അറ്റവും, അതാണ് അതിൻ്റെ കൃത്യമായ മഹ്റജ്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും.
0: അൻഫുസഹും
1: ഇങ്ങനെ ആയിരിക്കണം.
0: വമാ യശ്ഉറൂൻ വമാ യശ്ഉറൂൻ
1: യശ് ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുമ്പോഴൊക്കെ, ഇനി അല്ലെങ്കിൽ ഫതഹ് കസ്ര ദമ്മ ആവട്ടെ, അതിനെ തഫഷി എന്ന് പറയും, പരത്തി കേൾക്കണം. ആ ഒരു സിഫത്തുണ്ടായിരിക്കും.
0: യശ് യശ്ഉറൂൻ യശ്ഉറൂൻ
1: അതുപോലെ അയിൻ തൊണ്ടയുടെ മധ്യഭാഗം യഷ് ഉറൂൻ ഓതരുത്, യഷ്ഊറൂൻ ഇങ്ങനെയായിരിക്കണം. ആയത്തിൻ്റെ അവസാനത്തിൽ യഷ്ഊറൂൻ എന്ന നീട്ടൽ മദ് ആരിദുൽ സുക്കൂൻ, മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ യഷ്ഊറൂന എന്നതിനെ യഷ്ഊറൂൻ സുക്കൂനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു നിർത്തുന്നത് കാരണത്താൽ, വഖഫ് കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. അതുകൊണ്ടാണ് മദ് ആരിദുൽ സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത് നമ്മുടെ ഖിറാഅത്തിനനുസരിച്ച്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം ഈ രണ്ട് ആയത്തുകൾ.

0: كانوا وما يخدعون إلا أنفسهم وما يشعرون.
1: സൂറത്തുൽ ബഖറയിലെ 8-9 ആയത്തുകളാണ് പഠിച്ചത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പാരായണത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഓതുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 8-9 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
4: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
5: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
3: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
6: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
7: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷെ ആ പറയുന്നത് അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന് ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മാഷാല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. സൂറ അന്നജം പാരായണം ചെയ്യുന്നു ഷെയ്ഖ് മുഹമ്മദ് അൽ ഹൈദാൻ.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഹിഫ്ളുൽ ഖുർആൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 46-47 ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നാം മനഃപ്പാഠമാക്കുന്നത്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 45-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്ത് തുടങ്ങാം.

0: സൂറത്തുൽ അഹ്സാബിൽ നിന്ന് 47 ആയത്തുകളാണ് നമ്മൾ മനഃപ്പാഠമാക്കിയത്. ഒന്നാമത്തെ വചനം മുതൽ അവസാനം മനഃപ്പാഠമാക്കിയ ആയത്ത് വരെ നന്നായി റിപ്പീറ്റ് ചെയ്യണം. പുതിയത് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയവും ആവർത്തനവും മുമ്പ് പഠിച്ച ഭാഗങ്ങൾക്ക് വേണം എന്ന കാര്യം നമുക്കറിയാം. അള്ളാഹു അവൻ്റെ ഗ്രന്ഥം നന്നായി പഠിക്കുന്നതോടൊപ്പം അത് നിലനിർത്തി ജീവിതത്തിൽ കൊണ്ടുപോകുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: ജസാകുമുല്ലാഹു ഖൈറൻ. ഇന്നത്തെ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാം ഇവിടെ സമാപിക്കുന്നു.
2: കാതടപ്പിക്കുന്ന ശബ്ദ സംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ വിവിധ തരം ഖാരിഇകളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.
5: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.